0: Pare!
1: மலையாளி நினைச்சியா? தமிழண்டா, பச்சை தமிழன்.

ഗവേഷകൻ കുരങ്ങിന്റെ കയ്യിൽ മാണിക്ക് നൽകി. തിരിച്ചു മറിച്ചു നോക്കിയ ശേഷം കുരങ്ങ് അയാൾക്കത് തിരിച്ചു നൽകി. അപ്പോൾ ഒരു നേന്ത്രപ്പഴം അയാൾ നൽകി. സന്തോഷത്തോടെ അത് വാങ്ങി തിന്നാൻ തുടങ്ങിയപ്പോൾ അയാൾ ഒരു കുലം മുന്തിരിങ്ങ തൊട്ടടുത്തിരുന്ന കുരങ്ങ് നൽകി. തനിക്ക് നൽകാതെ മുന്തിരിങ്ങ മറ്റേ കുരങ്ങ് നൽകിയതിനാൽ ദേഷ്യത്തോടെ ഗവേഷകനെ നോക്കിയ ആദ്യ കുരങ്ങ് തന്റെ കയ്യിലിരുന്ന നേന്ത്രപ്പഴം അയാളുടെ മുഖത്തേക്ക് ശക്തി വലിച്ചെറിഞ്ഞു. തനിക്ക് ഉപകരിക്കുന്നത് മാത്രമേ എല്ലാവരും ഇഷ്ടപ്പെടൂ. ആരും ഒന്നിനെയും ആരെയും ഒരു കാരണവുമില്ലാതെ സ്നേഹിക്കുകയോ അഭിലഷിക്കുകയോ ഇല്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 21, കൊല്ലവർഷം 1201, കർക്കിടകം 5,

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടിയെ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
2: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
1: നീ ആശ്രയ FM 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.
3: മോർണിംഗ് മോജോ.

0: மார்னிங் போஜோ.
1: குட் மார்னிங், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே அனாமிக. நம்மளக்கு சிறுதாயிருந்த சமயத்து நம்மளை பயங்கரமாய்ட் ஸ்வாதீனிச்ச அதுவா இன்ஸ்பயர் செய்த ஆரெங்கிலும் ஒக்கே உண்டாகும் அல்லே? சிலப்போ அது ஒரு டீச்சர் ஆகாம் அல்லங்கில் நம்ம வீடின் அடுத்துள்ள ஒரு சேட்டனோ ചേച്ചിയോ ஆகாம் அதுவும் அல்லங்கில் எப்போ நம்மளோடு சம்சாரிச்ச திகச்சும் அபரிச்சிதனாய ஒரு ஸ்ட்ரேஞ்சர் ஆகாம் அவர் அன்னு பெரியொரு அட்வைஸ் அல்ல அவர் தந்த ஒரு சப்போர்ட் அதுக்கு நம்ம லைஃபில் வலியொரு மாற்றம் உண்டாக்கிட்டு அல்லே? ചിലപ്പോൾ നമ്മൾ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു ടൈമിൽ സാരമില്ല, എല്ലാം ഓക്കെ ആകും എന്ന് പറഞ്ഞ് ഓക്കെ ആക്കുന്ന ചില ആളുകളുണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ലൈഫിൽ അങ്ങനെ ഒരാളെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു പ്രായത്തിൽ ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയാനായിട്ട് ഒരാളുണ്ടെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ മാറും. ഇതിനായിട്ട് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, അവരുടെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, അവർ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ശ്രദ്ധിക്കാനായിട്ട് മറന്നു പോകാറുണ്ട്. രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഈ ഒരു റൊട്ടീൻ നമ്മൾ ശരിക്കും ട്രാപ്ഡ് ആണ്. പക്ഷെ ഇതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ഒരു ചെറിയ പുഞ്ചിരി അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു നല്ല വാക്ക് മറ്റൊരാളുടെ ദിവസം എത്രത്തോളം ബ്യൂട്ടിഫുൾ ആക്കും എന്നുള്ളത്? കുട്ടികൾ എപ്പോഴും നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ ബിഹേവിയർ, നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന രീതി, ഇതൊക്കെ നമ്മൾ അറിയാതെ തന്നെ അല്ലെങ്കിൽ അവർ അറിയാതെ തന്നെ കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ശരിയായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. ഇതൊക്കെ ഇപ്പോൾ പറയാനായിട്ടൊരു റീസൺ ഉണ്ട്. ഇന്ന് നാഷണൽ ബി സംവൺ ഡേ ആണ്. അതായത് മറ്റൊരാളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് കുട്ടികളുടെ ലൈഫിലൊരു പോസിറ്റീവ് സ്വാധീനമാകാൻ, അവർക്ക് വേണ്ടപ്പെട്ട ആ ഒരാളാകാനായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. കുട്ടികളെ വഴിതെറ്റി പോകാതിരിക്കാനായിട്ടും അവരുടെ ഫ്യൂച്ചർ നല്ല ബ്രൈറ്റ് ആകാനായിട്ടും അവർക്കൊരു മെന്റർ ആവശ്യമാണ്. ആ ഒരു മെന്റർ ആകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും എന്നതാണ് ഈ ദിവസം നമ്മളോട് പറയുന്നത് കേട്ടോ. നമ്മളിൽ ഓരോരുത്തർക്കും മറ്റൊരാളുടെ ലൈഫിലെ ആ ഒരു സ്പെഷ്യൽ ഹീറോ ആകാനായിട്ട് കഴിയും. സോ ഇന്നത്തെ ദിവസം ആരുടെയെങ്കിലും ഒക്കെ ലൈഫിൽ ഒരു ഹീറോ ആകാൻ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ സ്പെഷ്യൽ ഒരാളാകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ബി ദാറ്റ് സ്പെഷ്യൽ സമൺ. ഓക്കെ, അപ്പൊ മോർണിംഗ് മോജോ കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ട്യൂസ്ഡേ ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് മീ ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസിസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

You are listening to Ashray FM 90, Nadinupam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: മോർണിംഗ് മോജോ.
3: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. നമ്മളിൽ പലരും ഭയങ്കരമായിട്ട് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരായിരിക്കും അല്ലേ. രാവിലെ എഴുന്നേറ്റ് കറക്റ്റായിട്ട് ഹെൽത്തി ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടിങ്ങനെ പോകുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ട് ഒരു പിസയോ അല്ലെങ്കിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഓഫർ ചെയ്യുന്നത്. എത്ര വലിയ ഡയറ്റ് പ്ലാനൊക്കെ ആണെങ്കിലും ആ ഒരു മൊമെന്റ് നമ്മൾ അതൊക്കെ അങ്ങ് മറന്നു പോകാറുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിലും നല്ല മഴയുള്ള ഒരു വൈകുന്നേരം നമ്മൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ക്രിസ്പി ആയിട്ട് കുറയ്ക്കാനായിട്ട് തോന്നാറുണ്ടല്ലേ. കുറച്ച് ചിപ്സ് അല്ലെങ്കിൽ കുറച്ചൊരു ചോക്ലേറ്റ്, അതും അല്ലെങ്കിൽ നല്ല ചീസി ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഒരു സ്നാക്സ് കഴിക്കാനായിട്ട് നമുക്ക് തോന്നാറുണ്ട്. ഇതൊന്നും ഹെൽത്തിനത്ര നല്ലതല്ല എന്നറിയാമെങ്കിലും ആ ഒരു ടേസ്റ്റ് നമ്മളെ വല്ലാതെ ടെംപ്റ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഞാനിപ്പോൾ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ഇന്ന് നാഷണൽ ജങ്ക് ഫുഡ് ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ വല്ലപ്പോഴും ഒരിക്കൽ നമ്മുടെ റെഗുലർ ഡയറ്റിൽ നിന്നൊക്കെ മാറി നമുക്കിഷ്ടമുള്ള ഒരു ജങ്ക് ഫുഡ് കഴിക്കുന്നത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണല്ലേ. ഈ ജങ്ക് ഫുഡ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും കഴിക്കാനായിട്ട് പാടില്ല എന്ന് നമുക്കറിയാം. ഡോക്ടർമാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതിൽ ഒത്തിരി കലോറീസൊക്കെ ഉണ്ട്, അത് ഡെയിലി കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ വല്ലപ്പോഴും ഒരു ചീറ്റ് ഡേ ഒക്കെ നമ്മുടെ മെന്റൽ സന്തോഷത്തിന് നല്ലതാണ് എന്നാണ് പലരും പറയാറുള്ളത് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഒരു ബർഗറോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമോ ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല്, അത് വല്ലാത്തൊരു വൈബ് തന്നെയാണല്ലേ. നമ്മൾ വല്ലാതെ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു പീസ് കേക്ക് കഴിച്ചാൽ കിട്ടുന്ന റിലീഫ് വളരെ വലുതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ആ ഡയറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജങ്ക് ഫുഡ് എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കാനായിട്ടുള്ള ഒരു ലൈസൻസ് ആണ് ഇന്നത്തെ ദിവസം തരുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ ഒരു ഫ്രീഡം ഇന്നത്തേക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ. നാളെ തൊട്ട് വീണ്ടും പഴയതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു റൊട്ടീനിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ട ഒന്നുകൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ആരും മറക്കണ്ട, ഇന്ന് നാഷണൽ ജങ്ക് ഫുഡ് ഡേ കൂടിയാണ്. ഇഷ്ടമുള്ള ജങ്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഫുഡിനെ പറ്റി പറഞ്ഞ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കും. എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള പാട്ട് ഇതാണ്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു നോർത്ത് മസഡോണിയയിൽ. മസഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി ഫൈവേഴ്സ് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസഡോണിയയിലെത്തി. മസഡോണിയൻ പ്രസിഡന്റ് ഗോർദാനാ സിൽജനോസ്ക ദാവ്കോവയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മസഡോണിയൻ പ്രധാനമന്ത്രി, അസംബ്ലി സ്പീക്കർ എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മസഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മസഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി സംസാരിക്കും. മസഡോണിയൻ വിപ്ലവകാരി ഗോസെ ഡെൽച്ചിവിന്റെ ശവകുടീരത്തിൽ രാഷ്ട്രപതി പുഷ്പചർപ്പം അർപ്പിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. രാജ്യത്ത് ഡിജിറ്റൽ പണമിടപാടുകൾക്കായി UPI ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധന. ഈ വർഷം ജൂൺ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 55.49 കോടി ആളുകൾ UPI ഉപയോഗിക്കുന്നതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരിയാണ് ഇക്കാര്യം ലോക്സഭയെ അറിയിച്ചത്. NDA പാർലമെന്ററി പാർട്ടി യോഗം മംഗൾ മിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP നേതാവുമായ നരേന്ദ്രമോദി യോഗത്തെ അഭിസംബോധന ചെയ്യും. ഭരണമുന്നണിയിലെ ഐക്യം വ്യക്തമാക്കാനും സഭാ നടപടികൾ സംബന്ധിച്ച നീക്കങ്ങൾ രൂപീകരിക്കാനും ലക്ഷ്യമിട്ടാണ് യോഗം സംഘടിപ്പിക്കുന്നത്. കേന്ദ്രമന്ത്രി S.ജയശങ്കർ പാനമ വിദേശകാര്യമന്ത്രിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സമുദ്രമേഖല, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇരുരാജ്യങ്ങളും തമ്മിൽ ധാരണയായി. ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ മേഖലകളിലേക്കുള്ള കവാടമെന്ന നിലയിൽ പാനമയുമായുള്ള പങ്കാളിത്തം നിർണായകമാണെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. സന്ദർശനം ഇന്ത്യ പാനമ സഹകരണത്തിൽ പുതിയ അധ്യായം കുറിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു.
1: We hope that your visit will further strengthen our relationship across all domains. We had met recently during the 5th India-SICA ministerial meeting which the two of us had co-chaired. Your current visit builds on the momentum of high-level exchanges that we've had, and I believe that both our governments, both our leaders are very keen at deepening and widening our partnership.
0: യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് MV ഗോർദൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുക്രൈൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയും. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയനാണ് മരിച്ചത്. അവധിക്കെത്തിയ അഖിൽ ഒരു മാസം മുമ്പാണ് തിരികെ പോയത്. ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ ശക്തമാക്കി അമേരിക്ക. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതിനായി ഇറാൻ ആഭ്യന്തരമന്ത്രി ഇസ്കന്ദർ മൊമേനി പാകിസ്ഥാനിലെത്തി. വിശദാംശങ്ങളിലേക്ക്.
2: ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ ഇറാന്റെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ഇറാൻ പ്രദേശങ്ങളിലുണ്ടായ US ആക്രമണങ്ങൾക്ക് മറുപടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിലൂടെ തിരിച്ചടി നൽകിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അവകാശപ്പെട്ടിരുന്നു. സിവിലിയൻ അടിസ്ഥാന സൌകര്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ തുടർച്ചയായ ആക്രമണങ്ങളെ ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. അതിനിടെ ഹോർമുസ് കടലിടുക്കിൽ UAE തീരത്തിന് സമീപം വീണ്ടും കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി ബ്രിട്ടീഷ് സൈന്യം അറിയിച്ചു. കടലിടുക്കിലെ ടാങ്കറുകളെയാണ് ലക്ഷ്യമിട്ടതെന്ന് പിന്നീട് ഇറാൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്നവർ ക്രമസമാധാനം നിലനിർത്താൻ സഹകരിക്കണമെന്നും പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പോലീസ് പ്രതിജ്ഞാബദ്ധമാണെന്നും ഡൽഹി പോലീസ്. പ്രതിഷേധത്തെ തുടർന്ന് 118-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി ഡൽഹി പോലീസ് പറഞ്ഞു. 60-ഓളം സമരക്കാർക്കും പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു. കസ്റ്റഡിയിലെടുത്ത 70-ഓളം സമരക്കാർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികകല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാക്കേഡ ബയോഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. 40-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. വനമന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. വനാതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ,

0: ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിർ ഷാ അറിയിച്ചു. നഗരത്തിലെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച നിരവധി പേർക്ക് വയറിളക്കവും 3 പേർക്ക് ഷിഗല്ലയും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പരിശോധന ശക്തമാക്കിയത്.
1: ഒമാനിലെ മസ്കറ്റിൽ ആരംഭിച്ച FIH യൂത്ത് ഹോക്കി 5S ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരങ്ങളിൽ ഇരുവിഭാഗങ്ങളിലും ഇന്ത്യ വിജയിച്ചു. ഇന്ത്യൻ വനിതകൾ ഖസാക്കിസ്ഥാനെയും പുരുഷ ടീം ബംഗ്ലാദേശിനെയും പരാജയപ്പെടുത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ജമ്മുകാശ്മീരിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 23. മഴക്കെടുതിയിൽ ഇന്നലെ 11 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രളയബാധിത മേഖലയായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ 7 പേരെ കാണാതായിട്ടുണ്ട്. മഴ തോരാതെ നിന്ന് പെയ്യുന്ന സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പ്രതികൂലമായി ബാധിക്കപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ ലോകമാന്യതിലക് ദേശീയ പുരസ്കാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷ, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം. ഓഗസ്റ്റ് 1 ലോകമാന്യതിലകിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് പൂനെയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കും. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ ഡോവൽ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്കും ജഡ്ജിമാർക്കുമുള്ള ആനുകൂല്യങ്ങൾ ഏകീകരിക്കുന്നതിന് വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് സുപ്രീംകോടതി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ആനുകൂല്യങ്ങൾക്കുള്ള ഫണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ പങ്കുവയ്ക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മസിഡോണിയയിൽ. മസിഡോണിയൻ പ്രസിഡന്റുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം രാവിലെ പുനരാരംഭിക്കും. നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്നലെ ഇരുസഭകളും തടസ്സപ്പെട്ടു. യുക്രൈൻ തുറമുഖത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൌരന്മാർ മരിച്ചു. ആക്രമണത്തെ അപലപിച്ച് വിദേശകാര്യമന്ത്രാലയം. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് വിപണനാനുമതി. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ട് ജനപ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. വനംമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മസ്കറ്റിൽ നടക്കുന്ന FIH യൂത്ത് ഹോക്കി 5S ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ പുരുഷ വനിതാ ടീമുകൾക്ക് തകർപ്പൻ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു.
2: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ബിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ്റ്റു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ബിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ബിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: മോർണിംഗ് ബോജോ.
4: അങ്ങനെ ഇത്തവണത്തെ ഓണവും ഇങ്ങനെ എത്താറായിട്ടുണ്ട്. ഓണക്കാലത്ത് ഫാമിലിയോടൊപ്പം ട്രിപ്പ് പോകാനായിട്ട് എല്ലാവരും പ്ലാൻ ചെയ്യുന്ന ഒരു സമയം കൂടിയാണല്ലേ. അങ്ങനെ ട്രിപ്പൊക്കെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ ദാ എത്തിയിട്ടുള്ളത്. അതായത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഓണം സ്പെഷ്യൽ ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ വരുന്ന ഓഗസ്റ്റ് 22 അതിൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുള്ളൊരു സന്തോഷകരമായിട്ടുള്ള കാര്യം ഐശ്വര്യമായിട്ട് അറിയിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഈ ഒരു ട്രെയിൻ യാത്ര 11 രാത്രിയും 12 പകലും നീളുന്ന ഒരു വലിയ പാക്കേജാണ് കേട്ടോ. താജ്മഹൽ, ഡൽഹിയിലെ ചെങ്കോട്ട, സ്റ്റാച്യു ഓഫ് യൂണിറ്റി തുടങ്ങി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ലൊക്കേഷൻസ് എല്ലാം തന്നെ വിസിറ്റ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. ട്രിവാൻഡ്രം മുതൽ കണ്ണൂർ വരെയുള്ള പ്രധാന സ്റ്റേഷനുകളിലെല്ലാം ബോർഡിംഗ് ചെയ്യാൻ വേണ്ടി ട്രെയിനിൽ നിന്ന് സ്റ്റോപ്പ് അവൈലബിൾ ആണ് എന്നൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ യാത്രാ താമസം, വെജിറ്റേറിയൻ ഫുഡ് എന്നിവയെല്ലാം ഈ ഒരു പാക്കേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഓണം നല്ലൊരു യാത്ര ചെയ്ത് ആഘോഷമാക്കാനായിട്ട് നോക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 47 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് ഇവൻ മര്യാദരാമൻ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി. ദ ടൈം ഈസ് 8 o'clock.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மோர்னிங் மோஜோ வித் மீ ஆർ ജെ അനാമിക. மோர்னிங் மோஜோ இனி எஜுகேஷனுமായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ കോട്ടയം എം ജി സർവകലാശാല ക്യാമ്പസിലെ സ്കൂൾ ഓഫ് എനർജി മെറ്റീരിയൽസിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. എം എസ് സി ഫിസിക്സ്, കെമിസ്ട്രി, മെറ്റീരിയൽ സയൻസ്, എം ടെക് എനർജി സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ കോഴ്സുകളിലെ വിവിധ കാറ്റഗറിയിലുള്ള ഒഴിവുകളിലേക്കാണ് പ്രവേശനം വന്നിട്ടുള്ളത് കേട്ടോ. യോഗ്യരായിട്ടുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ 10:30 മുൻപായിട്ട് എം ജി സർവകലാശാല ക്യാമ്പസിലെ സ്കൂൾ ഓഫ് എനർജി മെറ്റീരിയൽസിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യണം എന്ന് ഒരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. ഈ ഒരു സ്പോട്ട് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഇതാണ്: 0481273391. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0481273391. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിരിക്കാണ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ. ഇനിയും കേൾക്കാനായിട്ടുണ്ടതിന് മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി മിന്നാരം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Cheta, ee onathinu veettil furniture o adu Malaysian trip o?
4: Ee paranjathu rendu orumichayalo.
3: Orumichayittano.
5: Nemus Furniture Ultimate Owner Fest, up to 60% off. Koodare free Malaysia trip nedanulla suvarna avasaram. Ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam. Mathramalla aagarshakamaya giftukalum.
3: Appol ee onam ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: സർക്കാർ സ്വാശ്രയ നഴ്സിംഗ് കോളേജുകളിലേക്ക് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാണ്: www.ibscenter.kerala.gov.in. ഈ ഒരു വെബ്സൈറ്റ് വഴി 27 വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ചെലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ 25 വരെ അപേക്ഷാ ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാനായിട്ട് സാധിക്കും. യോഗ്യത പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഐച്ഛിക വിഷയമായിട്ടെടുത്ത് +2 പരീക്ഷ പാസ്സായിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. കൂടാതെ 50% മാർക്കോടുകൂടി ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലും ബന്ധപ്പെട്ട സ്റ്റേറ്റ് കൗൺസിലും അംഗീകരിച്ചിട്ടുള്ള JNM കോഴ്സ് പരീക്ഷ പാസ്സായിരിക്കണം എന്നൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് കോഴ്സ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം: www.ibscenter.kerala.gov.in. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-9090. ചക്കരമുത്ത് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്. അസിസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസിസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
9: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ്. നിന്റെ ബർത്ത്ഡേക്ക് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു.
10: ബർത്ത്ഡേ മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ. മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

യെസ്, എങ്ങനെ പ്രേമം എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം മെസ്സേജസ് എത്തിയിട്ടുണ്ട്, ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഓരോ പ്രഭാതവും ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾക്കും തീരുമാനങ്ങൾക്കും തുടക്കമാകട്ടെ. നല്ലൊരു ദിനം ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും അനാമികയ്ക്കും ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് രമ്യ ചേച്ചിയും മകനായിട്ടുള്ള ജ്യോതിർശിവയും കൂടിയാണ് കേട്ടോ. അപ്പോൾ തിരിച്ചും നമ്മുടെ രമ്യ ചേച്ചിക്കും മകനായിട്ടുള്ള ജ്യോതിർശിവയ്ക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, സന്തോഷവും സമാധാനവുമുള്ള നല്ലൊരു അടിപൊളി ചൊവ്വാഴ്ച ദിവസമായിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഞാൻ ജിജിയെ പോയ പള്ളിയിൽ നിന്നും ജീവിതത്തിലെ ഓരോ നിമിഷവും വിലമതിക്കുന്നതാണ്. ഓരോ ബന്ധവും കാത്തു സൂക്ഷിക്കുക, എല്ലാ ദിവസവും പുതിയൊരു അവസരമാണ്. എല്ലാവർക്കും സ്നേഹത്തോടെ. പേര് മാത്രം കേട്ട് പരിചയമുള്ള റാംജി ചേട്ടനും മനോജിനും തങ്കമ്മിണി ടീച്ചർക്കും മുഹമ്മദിക്കും പിന്നെ സുന്ദരിക്കുട്ടിക്കും എന്നും നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ജിജി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ജിജി ചേച്ചി നമ്മുടെ റേഡിയോയിലൂടെ മാത്രം കേട്ട് പരിചയമുള്ള നമ്മുടെ സ്ഥിരമായിട്ടുള്ള ലിസണേഴ്സ് ആയിട്ടുള്ള നമ്മുടെ റാംജി ചേട്ടനും മനോജ് ചേട്ടനും തങ്കമ്മിണി ടീച്ചർക്കും മുഹമ്മദിക്കും പിന്നെ എനിക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ തിരിച്ചും നമ്മുടെ ജിജി ചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, ഒരുപാട് സന്തോഷവും സമാധാനവുമുള്ള ഒരു അടിപൊളി ചൊവ്വാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനോ കേട്ടോ. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ മുഹമ്മദ്

ആഘോഷിക്കും ഇക്കയുടെ ഫാമിലിക്കും. അതുപോലെ തന്നെ ഇന്ന് ജന്മദിനം, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസും അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്സുകളും ഒക്കെ പങ്കുവെക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090 മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: You are listening to Ashray
1: Trivandrum Road, Pullamon, Kottaragara. Phone 9446322151.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
3: മോർണിംഗ് മോജോ.
4: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപു ചേട്ടനാണ് കേട്ടോ. ആശ്രയ എഫ് എമ്മിലെ നമ്മുടെ ഗ്വസ്റ്റ്യൻ കുട്ടിക്കും അനാമിക കുട്ടിക്കും അനുഷ കുട്ടിക്കും നല്ലൊരു ദിവസം നേരുന്നു. പിന്നെ ഞങ്ങളുടെ ആശ്രയയിലെ തങ്കരാജിനും തമ്പിക്കും പിയൂനും നല്ലൊരു ചൊവ്വാഴ്ച ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ ആശ്രയ സങ്കേതത്തിലെ തങ്കരാജിനും തമ്പി ചേട്ടനും പിയൂനും അതുപോലെ തന്നെ മെസ്സേജ് അയച്ച ദീപു ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈ ചേട്ടനാണ് കേട്ടോ. മാനസികമായിട്ടും ശാരീരികമായും ഉള്ള പോസിറ്റീവ് അവസ്ഥയാണ് ഉത്സാഹം. ഉത്സാഹം നമ്മുടെ കാര്യശേഷിയെ പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. തീക്ഷ്ണതയോടെയും ഉത്സാഹപ്രഹർഷത്തോടും കൂടി ഓരോ ദിവസത്തെയും സ്വാഗതം ചെയ്യുക. നാം പുരോഗതി നേടുന്നതിന് ഇന്നലെ ചെയ്തതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ തന്നെ കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ ഇന്ന് ചെയ്യാൻ ശ്രമിക്കാം. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പോസിറ്റീവായുള്ള മെസ്സേജാണ് സുലൈ ചേട്ടൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച് നമ്മുടെ സുലൈ ചേട്ടനും നല്ലൊരു ദിവസമായിരിക്കട്ടെ, ഒപ്പം തന്നെ സുലൈ ചേട്ടൻ്റെ ഫാമിലിക്കും നല്ലൊരു അടിപൊളി ചൊവ്വാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്നും മിനി ചേച്ചിയാണ്. അനാമിക കുട്ടി ആശ്രയ എഫ് എമ്മിലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മിനി ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തിരിച്ചും മിനി ചേച്ചിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാനും കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് നയൻറ്റിയിലൂടെ പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്.
0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി. ദ ടൈം ഈസ് 9 o'clock.

0: மார்னிங் போஜோ.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം ഒരു മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മന് ടീച്ചറാണ് കേട്ടോ. നമസ്കാരം ആശ്രിയ ആൻഡ് അനാമിക, ഏവർക്കും സൗഖ്യമല്ലേ. ഇന്ന് നമ്മളെ മറക്കാതെ വിഷ് ചെയ്ത പൂയപ്പള്ളിയിലെ കൂട്ടുകാരിക്ക് സ്നേഹത്തോടെ നേരുന്നു ശുഭദിനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി ടീച്ചർ അയച്ചു തന്നിട്ടുണ്ട്. ഉണരുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നവർ നമുക്ക് തരുന്ന സ്നേഹ സമ്മാനമാണ് ഗുഡ് മോർണിംഗ് ആശംസകൾ. എന്നും എപ്പോഴും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥനയോടെ നേരുന്നു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് തങ്കമ്മന് ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ തങ്കമ്മന് ടീച്ചർക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി വിഷസ് അറിയിച്ച നമ്മുടെ ജിജി ചേച്ചിക്കുള്ള ഒരു ആശംസയായിട്ടാണ് തങ്കമ്മന് ടീച്ചർ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്ധ്യ ചേച്ചിയാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞുകൊണ്ട് ാണ് സന്ധ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തിരിച്ചും സന്ധ്യ ചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാൻ കേട്ടോ. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ്. വീണ്ടും ഒരു പ്രഭാതം കാണാൻ ഭാഗ്യം തന്ന ഈശ്വരനെ നമിച്ചുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്നും എപ്പോഴും നല്ലത് മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ നേരുന്നു ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജാണ് രേവതി ചേച്ചി അയച്ചു തന്നിരിക്കുന്നത്. കൂടാതെ മനോജ് ചേട്ടൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പിക്ചർ മെസ്സേജും കൂടി അയച്ചിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ജയലേഖ ചേച്ചിയും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് അനാമിക കുട്ടി, ഗുഡ് മോർണിംഗ് ആശ്രയ, ഞാൻ ജയലേഖ. ആരെയും ചതിക്കാനും വേദനിപ്പിക്കാനും എളുപ്പമാണ്, പക്ഷേ കർമ്മം അതിന്റെ കണക്ക് പുസ്തകം തുറക്കുമ്പോൾ ഒളിക്കാൻ ഒരിടവും കാണില്ല എന്ന് മാത്രം ഓർക്കുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു കോട്ടാണ് നമുക്ക് ജയലേഖ ചേച്ചി അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ചു നമ്മുടെ ജയലേഖ ചേച്ചിക്കും മനോജ് ചേട്ടനും രേവതി ചേച്ചിക്കും തങ്കമ്മന് ടീച്ചർക്കും ഇന്നത്തെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും നല്ലൊരു സന്തോഷമുള്ള സമാധാനമുള്ള ചൊവ്വാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ എ ആർ റഹ്മാൻ സർ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
5: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മിയന്നൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Frozen foodukal thedi alayendathilla. Antharashtra nilavaramulla frozen foodukal ishtamulladu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
3: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
5: മോർണിംഗ് ബോജോ.
6: നല്ലൊരു ജോലി അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത എത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൈവറ്റ് സെക്ടറിൽ മികച്ചൊരു കരിയർ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഈ വരുന്ന 25-ന് നമ്മുടെ ചവറ MSN കോളേജിൽ ഒരു ജോബ് ഫെയർ നടക്കാനായിട്ട് പോകാണ് കേട്ടോ. അതാണ് ആ ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത്. രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു തൊഴിൽ മേളയിലെ ലുലു ആസ്റ്റ ഗ്രൂപ്പ്, ഏഷ്യൻ പെയിന്റ്സ് തുടങ്ങി 30-ലധികം ടോപ്പ് കമ്പനികളാണ് ഉദ്യോഗാർത്ഥികളെ തേടിയെത്തുന്നത് കേട്ടോ. SLC മുതൽ ഡിഗ്രി, PG, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ് തുടങ്ങിയ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് ഈ ഒരു ജോബ് ഫെയറിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. എക്സ്പീരിയൻസ് ഉള്ളവർക്കും അതുപോലെ ജോലി പരിചയമില്ലാത്ത ഫ്രഷേഴ്സിനും ഒരുപോലെ ഈ ഒരു ഫെയറിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങളുടെ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും കയ്യിൽ കരുതാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ രജിസ്ട്രേഷനും മറ്റ് ഡീറ്റെയിൽസിനുമായിട്ട് ഇനി പറയുന്ന ഫോൺ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 8078 7 8 5 0 4, അല്ലെങ്കിൽ 9 5 3 9 4 3 7 9 2 6. നമ്പേഴ്സ് ഒരിക്കൽ കൂടി പറയാം. 8078 7 8 5 0 4, അല്ലെങ്കിൽ 9 5 3 9 4 3 7 9 2 6. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു ജോബ് ഫെയറിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. ഈ മാസം 25-ന് നമ്മുടെ കൊല്ലം ചവറ SMN കോളേജിൽ വെച്ചിട്ടാണ് ഈ ഒരു ജോബ് ഫെയർ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 24 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ് മോർണിംഗ് മോജോയിലൂടെ. ഇനി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി റസിക്കൻ.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.
5: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
6: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
7: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: You are listening to Ashray FM 90, Nadinupam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: മോർണിംഗ് ബോജോ.
4: നമ്മുടെ കൊല്ലം ജില്ലയിലെ പല ഭാഗങ്ങളിലും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടി ആയിട്ടുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയാണ് പ്രധാനമായിട്ടും ഈ ഒരു മഞ്ഞപ്പിത്തം പകരുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നന്നായിട്ട് തിളപ്പിച്ചാറ്റിട്ടുള്ള വെള്ളം മാത്രം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിവാഹം പോലുള്ള ഫംഗ്ഷനുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് പുറത്തു നിന്ന് സ്ട്രീറ്റ് ഫുഡ്, ജ്യൂസ് ഒക്കെ കുടിക്കുന്ന സമയത്തും നല്ല ജാഗ്രത വേണം. മാത്രമല്ല വീടുകളിലെ കിണറുകളിൽ നിർബന്ധമായിട്ട് ക്ലോറിനേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഒരു മഞ്ഞപ്പിത്തത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ, സിംപ്റ്റംസ് ആയിട്ട് വരുന്നത് നമ്മുടെ

കണ്ണിലെ മഞ്ഞ നിറം, കടുത്ത ക്ഷീണം, വയറുവേദന എന്നിവയാണ്. ഇത്തരം സിംപ്റ്റംസ് കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ തേടേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കേട്ടോ. മാത്രമല്ല അസുഖം വരികയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള റെസ്റ്റും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുമാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സ്വന്തം ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഈ ഒരു മൊമെന്റിൽ എനിക്ക് പറയാനായിട്ടുള്ളത് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റ് ആയിരിക്കാണ് ക്ലാസ് മേറ്റ്സ് എന്ന മൂവിയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയിൽ

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
7: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
6: ഒള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
7: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
6: മാളിലോട്ട് മാറിയ പിന്നെ 2-3 നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
7: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
6: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
7: അയ്യോ, അത് ശരിയാ.
6: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
7: പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: മോർണിംഗ് ഓജോ.
5: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനോമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ 3 ഷോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട് കേട്ടോ. ആൻഡ് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് 2 സ്പെഷ്യാലിറ്റീസ് ഉള്ള ദിവസമാണ് എന്നുള്ളത് അല്ലേ. അതിലൊന്നാമത്തെ കാര്യം ഇന്ന് നാഷണൽ ബി സം വൺ ഡേ ആണ്. നമ്മൾ മറ്റൊരാളുടെ ലൈഫിൽ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികളുടെ ലൈഫിൽ, ഒരു പോസിറ്റീവ് ഇൻസ്പിറേഷൻ ആകാം, അവർക്ക് നല്ലൊരു ഗൈഡൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ കൊടുക്കുന്ന ചെറിയൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ നല്ലൊരു വാക്കോ മതി ഒരാളുടെ ലൈഫ് തന്നെ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം ആരുടെയെങ്കിലും ലൈഫിൽ ആ ഒരു സ്പെഷ്യൽ സമ്മൺ ആകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. പിന്നെ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഇന്ന് നാഷണൽ ജങ്ക് ഫുഡ് ഡേ കൂടിയാണ്. നമ്മുടെ ഡയറ്റും വർക്കൗട്ടും ഒക്കെ കുറച്ച് നേരത്തേക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പിസയോ അല്ലെങ്കിൽ ബർഗറോ ഒക്കെ കഴിക്കാനായിട്ടുള്ള ഒരു ദിവസമാണ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ ഒരു ഫ്രീഡം ഇന്നത്തേക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ. നാളെ തൊട്ട് വീണ്ടും നമ്മൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ എന്ന് തന്നെ തിരിച്ചു പിടിക്കണം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്യൂസ്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മി ആർ ജനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
2: മല്ലിയേ സന്തന മല്ലിയേ.

0: യാത്രയായ അപ്പം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്ത് ഒരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: എന്റെ പേര് അമൽ എന്നാണ്.
0: അമൽ ചേട്ടാ വീട് എടുത്ത് തന്നെയാണോ?
1: വീട് കൊല്ലം പരൂർ.
0: പരൂർക്കാരനാണ്. ഓക്കെ ശരി. അപ്പൊ പരൂർ എവിടെ വീട്?
1: പരൂർ കലക്കോട് എന്ന് പറയാം.
0: ഓക്കെ ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അച്ഛനമ്മ അമ്മുമ്മയുണ്ട്.
0: എല്ലാവരും ഹാപ്പിയായിട്ട് പോകുന്നു?
1: ഹാപ്പിയാണ്.
0: അമൽ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇപ്പൊ സി സി മീഡിയ കോളേജ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുകയാണ്.
0: മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വർക്കുകയാണ്. എങ്ങനെ പോകുന്നു മാർക്കറ്റിംഗ് ജോലിയൊക്കെ?
1: ഓക്കെയാണ്, കുഴപ്പമില്ല,
0: അടിപൊളിയാണ്.
1: അതെ അതെ.
0: എന്തുകൊണ്ട് ഈ ആക്ച്വലി ഈ സെക്ടർ എന്ന് പറയുമ്പോൾ കുറച്ച് കോമ്പറ്റീഷൻ ഒക്കെ ഉള്ള സ്ട്രെസ് ഒക്കെ ഉള്ള ഫീൽഡ് അല്ലേ? അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ട്രെസ് നിറഞ്ഞ ഒരു ഫീൽഡ് ചൂസ് ചെയ്തത്?
1: ഇതൊക്കെ രസമല്ലേ?
0: രസമാണ്. പഠിച്ചതൊക്കെ എന്തായിരുന്നു അപ്പോ?
1: ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് പിന്നെ ഇവിടെ തന്നെ ട്രെയിനിങ് കയറി, അങ്ങനെ കയറിയതാ.
0: ഓക്കെ ശരി ശരി ശരി. അപ്പോഴേ ഇന്നത്തെ കാലത്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ചെറുപ്പക്കാർക്കൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഡ്രീംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചേട്ടൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്തായിരിക്കും?
1: അങ്ങനെ വെച്ച
0: സ്വപ്നം ഇല്ലാത്ത മനുഷ്യരുണ്ടോ? ഒരുപാട് ആഗ്രഹമില്ലേ? ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ ഇപ്പം ലിസ്റ്റ് നിർത്തിയാണ്. ഇപ്പോ
1: അങ്ങനെയോ? ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ നമുക്ക് മാർക്കറ്റിംഗില് ഡിസൈനിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഡിസൈനിങ് പഠിച്ചിട്ട് അങ്ങനെ ഒരു ഫീൽഡിലോട്ട് പോകണമെന്ന് താല്പര്യമുണ്ട്.
0: ഓക്കെ, ഡിസൈനിങ് ഫീൽഡിലോട്ട് പോകണം ആഗ്രഹമുണ്ട്.
1: ഗ്രാഫിക് ഡിസൈനിങ്.
0: ഗ്രാഫിക് ഡിസൈനിങ് ആണ്. ഓക്കെ ശരി ശരി. അപ്പൊ എന്തായാലും ആ ഒരു ഫീൽഡിൽ ഡിസൈനർ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹമാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ ഓക്കെ ആക്കി എടുത്ത് എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് ഭാവി പോന്നിക്കാണ്.
1: അതെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ആഗ്രഹം പോലെ ഡിസൈനിങ് ഫീൽഡ് നല്ല ജോലി കിട്ടട്ടെ, നല്ല അട്രാക്റ്റീവ് സാലറി വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ.
1: ഓക്കെ, താങ്ക് യു.
0: ശരി, അപ്പൊ ഇത് പരിചയപ്പെടുത്തത് സന്തോഷം കേട്ടോ.
1: സന്തോഷം, താങ്ക്
0: യു. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെടുന്നത് പരൂർ സ്വദേശിയായ അമൽ ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിങ് ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിൽ നിന്ന് മാറി ചന്തമുക്കിലെത്തി ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം ചേട്ടാ. പേരെങ്ങനെയാണ്?
1: രാജേഷ്.
0: രാജേഷ് ചേട്ടാ വീട് എടുത്തിനെയാണോ?
1: തിരുവനന്തപുരത്താണ്. വീട്
0: ട്രിവാൻഡ്രത്താണ്. വീട് ട്രിവാൻഡ്രത്താണ്. ഇവിടെ പരിപാടി 51 ആണോ?
1: 51 ആണ്.
0: ഓക്കെ ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അമ്മ, ഭാര്യ, മോൻ.
0: മകനൊക്കെ എന്താ ചെയ്യുന്നത്?
1: മകൻ ഇപ്പം 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: 6 പഠിക്കുകയാണ്. ഓക്കെ. അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ KSRTC വർക്ക് ചെയ്യുകയാണ്.
0: KSRTC വർക്ക് ചെയ്യാണ്. ഓക്കെ, അടിപൊളി. എങ്ങനെ പോകുന്നു KSRTC ജീവിതം ഇപ്പോ?
1: കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്.
0: നന്നായിട്ട് പോകുന്നു.
1: ഓക്കെ.
0: പഴയതുപോലെ ശമ്പളം ഒക്കെ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ടോ?
1: ശമ്പളം കറക്റ്റ് കിട്ടുന്നുണ്ട്.
0: കറക്റ്റാണ്.
1: ഓക്കെ
0: ഓക്കെ. അപ്പോഴേ സൂപ്പർഫാസ്റ്റ് ആണോ അതോ പ്രൈവറ്റ്?
1: ഞങ്ങൾ വർക്ക്ഷോപ്പിലാണ്.
0: വർക്ക്ഷോപ്പിലാണ്.
1: വർക്ക്ഷോപ്പിലാണ്.
0: ഓക്കെ. ഞാൻ കരുതി ഡ്രൈവറോ കണക്ടറോ ആയിരിക്കും. ശരി ശരി. അപ്പൊ എങ്ങനെയാ KSRTC എത്തിപ്പെട്ടത്?
1: ഞങ്ങള് PC ടെസ്റ്റ് എഴുതിയതാണ്.
0: അപ്പൊ നമ്മൾ ഈ KSRTC എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു വികാരമാണ് ആനവണ്ടി അല്ലെ. ഒരുപാട് ഫാൻസ് ഉണ്ട് നമ്മുടെ ആനവണ്ടിക്ക്. അപ്പം അങ്ങനെ ഒരു സെക്ടർ വർക്ക് ചെയ്യുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്?
1: കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്ക് അതിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു ഇഷ്ടം കൂടെയാണ്.
0: ഓക്കെ. അപ്പോഴേ എവിടെ?
1: പാപ്പനംകോട് സെൻട്രൽ വർക്ക്സ്.
0: പാപ്പനംകോടാണ്. ഓക്കെ ശരി ശരി. അപ്പോഴേ ട്രിവാൻഡ്രത്തെ പറ്റി ചോദിക്കുമ്പോൾ ആദ്യം പറയാനുള്ള എന്താ ഏറ്റവും വലിയ കാര്യം? എന്താണ്
1: ട്രിവാൻഡ്രം? നല്ല സ്ഥലം, അതാണ് ആദ്യം പറയേണ്ടത്.
0: അത്രേ ഉള്ളൂ.
1: അതെ.
0: കൊല്ലത്ത് നിന്നൊരു കൊല്ലം ഇഷ്ടപ്പെട്ടോ?
1: മുൻപ്
0: വന്നിട്ടുണ്ടോ?
1: വന്നിട്ടുണ്ട്.
0: വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ.
1: കൊട്ടാരക്കര അമ്പലത്തിൽ വന്നായിരുന്നു.
0: കഴിഞ്ഞ മാസം വന്നായിരുന്നു.
1: കഴിഞ്ഞ മാസം.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇങ്ങനെ സന്തോഷമായിട്ട്

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജ്വല്ലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% വിളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
4: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ആനീനാഥ്. ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again, we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinopum, Natargopum. Upon the Langer, the Chandamukilatin, the reparted bearing in a Parisia, but on Rigana, Totta to the Chetan, Chetan and the Parisia, but I'm end on a period.
1: Had the
0: Cheta, Vita, the Niano,
1: everyone,
0: Vitlarigand,
1: Vitlari under Macrond,
0: Maclakenda Chine,
1: Rakajulund, Rolpadino,
0: Sherry, Apri, Enda Chine,
1: Nyan, Retedana,
0: Ethiclan or Kid,
1: Nyan, Polytechnic Light,
0: Polytechnic.
1: എത്ര
0: വർഷത്തെ അധ്യാപന ജീവിതമായിരുന്നു?
1: ഞാൻ 30 വർഷം.
0: 30 വർഷം. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് ഈ അധ്യാപനം ഈ മഹത്തായ ഫീൽഡ് ചൂസ് ചെയ്തേ?
1: ചൂസ് ചെയ്തല്ല, അങ്ങനെ കിട്ടിയതുകൊണ്ട് പോയതാണ്. ടെക്നിക്കലാണ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആയിരുന്നു. അപ്പോഴ് അങ്ങനെ ചൂസ് ചെയ്തല്ല, ജോലി കിട്ടി അങ്ങനെ പോയി.
0: എങ്ങനെയാണ് സർവീസിലെ കാലങ്ങളൊക്കെ?
1: നല്ലതായിരുന്നു.
0: നല്ലതായിരുന്നു. ഓക്കെ, ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കാൻ പറ്റിയ അധ്യാപകനായിരുന്നു.
1: ഒരുപാട് ഓർമ്മകളുണ്ട്.
0: ശരി ശരി ശരി. അപ്പോഴേ ഇപ്പം ഒരു അധ്യാപക നിലയിൽ ഇപ്പം വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയൊരു മെസ്സേജ് എന്തായിരിക്കും?
1: വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് എന്ന് പറയുന്നത് അവര് ഭംഗിയായി പഠിക്കുക, പഠിപ്പിച്ചില്ലെങ്കിലും പഠിക്കണം, അത്രേ ഉള്ളൂ.
0: ഓക്കെ ശരി ശരി. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ 30 വർഷത്തെ ജീവിതം കഴിഞ്ഞ് ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫാണ്, പഠിച്ചുപിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടുന്നതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ചന്തമുക്കിലെത്തിയുന്ന ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് എഴുകൂർ സ്വദേശിയായ അധ്യാപകനായ ഹരിദാസൻ സാറിനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക. വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ഒപ്പം.
1: Yes, once again we are back on Radio 1T with me, RJ Srishant, on Astraya FM 90, Nadinuppum, Nattarkuppum. അപ്പൊ നമ്മളിങ്ങനെ നമ്മുടെ ചന്തമുക്കിൽ എത്തിയുന്ന ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേരെങ്ങനെയാണ്?
2: ധനേഷ്.
1: ധനേഷ് ചേട്ടാ, വീട് അടുത്ത് തന്നെയാണോ?
2: കുട്ടിയം, മേലക്കാട്.
1: കുട്ടിയം സ്വദേശിയാണ്. ഓക്കെ, ഇവിടെ പരിപാടി എന്താ? അപ്പം
2: അമ്പലത്തിൽ ഓട്ടം വന്നു.
1: അമ്പലത്തിൽ ഓട്ടം വന്നെയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ?
2: സുഖമായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല.
1: ഹാപ്പിയാണ്?
2: ഹാപ്പിയാണ്.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: അച്ഛൻ, അമ്മ, വൈഫ്, രണ്ട് കുഞ്ഞുങ്ങള്.
1: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
2: ഒരാള് LKG-യില്, ഒരാൾ അംഗൻവാടിയില്.
1: ഓക്കെ, ചെറിയ മക്കളാണ്?
2: ചെറിയ മക്കളാണ്.
1: ശരി ശരി ശരി. രണ്ടുപേരുടെ പേരൊക്കെ എന്താ?
2: ധൻഷിക്, ധൻഷിക.
1: എല്ലാത്തിലും ഒരു ധനുണ്ടല്ലോ.
2: ആ, ധനുണ്ട്, ധനുണ്ട്. എന്റെ പേര് ധനേഷ് ആണ്.
1: അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും അർത്ഥം അറിഞ്ഞിട്ട പേരാണോ അങ്ങനെ?
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: ലൈഫിൽ ജീവിക്കാൻ സമ്പാദ്യം വേണം, പണം വേണം എന്നുള്ള വലിയ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടിട്ട പേരാണ്.
2: അതെ അതെ.
1: ഓക്കെ, ശരി, അടിപൊളി. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോഴേ എന്താ ചെയ്യുന്നത് ഇപ്പോ?
2: ഞാൻ കാർ ഓടുകയാണ്, പിന്നെ ആട്ടോ ഉണ്ട്. ആട്ടോ കൂലി കൊടുത്തിരിക്കുന്ന ഒരു അഞ്ചാറ് വണ്ടിയുണ്ട്.
1: ചുരുക്കം ഡ്രൈവർ എന്ന് പറയാം.
2: ഡ്രൈവർ ആണ്.
1: അപ്പൊ എത്ര നാളായി വളയം പിടിക്കാൻ തുടങ്ങിയിട്ട്?
2: എന്റെ 18 വയസ്സ് കഴിഞ്ഞോണ്, ഇപ്പൊരു 10-15 വർഷം കഴിഞ്ഞു.
1: 15 വർഷമായി. ഓക്കെ, അപ്പം എന്തുകൊണ്ടായി ഡ്രൈവിംഗ് എന്ന ഈ ഫീൽഡ് ചൂസ് ചെയ്ത ജീവിത മാർഗ്ഗമായിട്ടോ?
2: ഡ്രൈവിംഗ് എനിക്ക് കുഞ്ഞുനാൾ പോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പിന്നെ 18-ാമത്തെ വയസ്സ് കഴിഞ്ഞോണ്ട് ഞാൻ ഗൾഫിൽ പോയി, ദുബൈയിലായിരുന്നു. അവിടെയും ഡ്രൈവർ ജോബ് ആയിരുന്നു. അവിടെ 13 വർഷം നിന്നു. പിന്നെ നാട്ടിൽ വന്നിട്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു.
1: ഓക്കെ, ദുബൈയിലും ഡ്രൈവിംഗ് ആയിരുന്നു. പിന്നെ എന്തുകൊണ്ടാ ഗൾഫ് ജീവിതം, പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു പോരുന്നത്?
2: പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോഴത്തേന് പോകാനൊരു മടി. കുഞ്ഞുങ്ങളെ ആ ഒരു ചിരിയും കരച്ചിലും എല്ലാമൊക്കെ കാണാൻ പിന്നെ പോവാൻ തോന്നത്തില്ല. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോയില്ല. പിന്നെ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ സെറ്റിലായി.
1: ഓക്കെ, ഒരു അച്ഛന്റെ മനസ്സിന്റെ വികാരം മനസ്സിലാക്കുന്നു. ശരി, അപ്പൊ എന്തായാലും മക്കളെ കണ്ട ശേഷം തിരിച്ചു പോകാൻ തോന്നിയില്ല. അപ്പൊ ഇങ്ങനെ നാട്ടിൽ സെറ്റിലായി പോയിക്കൊണ്ടിരിക്കുക അല്ലേ?
2: അതെ അതെ അതെ.
1: അപ്പോഴേ ഡ്രൈവിംഗ് ഫീൽഡിൽ 10-15 വർഷമായല്ലോ. അപ്പം ഇത്രയും നാളത്തെ ഡ്രൈവിംഗില് ഏറ്റവും ദൂരെ യാത്ര പോയത് എങ്ങോട്ടാ?
2: വേളാങ്കണ്ണി.
1: വേളാങ്കണ്ണിക്കാണ് പോയത്. ഒരു വലിയ യാത്രയായിരുന്നു.
2: വലിയ യാത്രയായിരുന്നു. 2-3 ദിവസത്തെ യാത്രയായിരുന്നു.
1: 3 ദിവസത്തെ യാത്രയായിരുന്നു. ഓക്കെ, ശരി ശരി. അപ്പം ഈ ഡ്രൈവേഴ്സ് എന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യമില്ല, എപ്പോഴും യാത്രകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും അല്ലേ?
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എത്ര യാത്ര ചെയ്താലും മടുക്കാതെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ മിക്ക ചെറുപ്പക്കാരുടെ ആഗ്രഹമാണ് ഈ ഡ്രൈവ് ഒക്കെ ചെയ്ത് എന്താണ് ലൈഫ് ഒന്ന് കളർഫുൾ ആക്കി ഹാപ്പി ആക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും ജീവിത സാഹചര്യം മൂലം പലർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നാലും എന്താണ് ആഗ്രഹമാണ്. എന്നെ പറ്റി പറയുകയാണെങ്കിൽ പോലും എന്താണ് നമുക്കിപ്പോ യാത്രകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ജോലി ചെയ്യണമല്ലോ, അതുകൊണ്ട്
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും
1: ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി ശരി. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചന്ദമുഖിലെത്തി ധനേഷേട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1D with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുഖിലെത്തി ഡ്രൈവറായ ധനേഷ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ചേട്ടാ, ചേട്ടൻ പറഞ്ഞത് 10-15 വർഷമായിട്ട് ഇപ്പൊ ഡ്രൈവിംഗ് ഫീൽഡ് ചേട്ടൻ വർക്ക് ചെയ്യണം. അപ്പൊ ഒരു ഡ്രൈവർ എന്ന നിലയിൽ ചോദിക്കുകയാണ്, ഒരു നല്ല ഡ്രൈവർ റോഡിൽ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്?
1: ഒരു നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മള് വണ്ടിയുടെ ഇതില് ഒരിക്കലും അഹങ്കാരം കാണിക്കരുത്. വണ്ടി നമ്മള് യാത്രക്കാർ ഉണ്ടെന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അതിനകത്ത് കുഞ്ഞുങ്ങൾ കാണും, അമ്മമാര് കാണും, ചേട്ടന്മാർ കാണും, ചേച്ചിമാർ കാണും, അനിയന്മാർ കാണും. അപ്പൊ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്തും ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ ഒരു ആപത്തോ ഒന്നും വരാനൊരു ചാൻസ് കാണത്തില്ല. ഈ അഹങ്കാരം കാണിച്ച് ഒരു കൂട്ടം കൂടി ഒരു ബസ് സ്റ്റോപ്പിലായാലും എവിടെയായാലും നിൽക്കുമ്പോഴത്തേനും ഈ അഹങ്കാരം കാണിച്ച് പോയി അടുത്ത സ്റ്റോപ്പിൽ ചെല്ലുന്നതിന് മുന്നേ അപകടം എന്തായാലും പാത്തിരിക്കുന്ന ഒരു സാധനമാണ്. ഒന്ന് കണ്ണ് തുറക്കുന്ന ആ ടൈം പോലും വേണ്ട, ഒരു സെക്കൻഡ് പോലും വേണ്ട ഒരു ആക്സിഡന്റ് ഉണ്ടാകാനായിട്ട്. നമ്മൾ എത്രത്തോളം കെയർ ആയിട്ട് ഓട്ടിക്കുന്നു അത്രത്തോളം നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റും.
2: തീർച്ചയായും എത്രത്തോളം ശ്രദ്ധിക്കുന്നു അത്രത്തോളം നമുക്ക് ലൈഫിൽ ഹാപ്പി ആയിട്ട് ബാധിതന്നില്ലാതെ ഒരുവിധം സന്തോഷമായിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ
1: പ്രശ്നമാണ്. പിന്നെ നാട്ടുകാർക്ക് പ്രശ്നം, പിന്നെ നാട്ടുകാർ അവനെ എന്താണ് ചികിത്സയ്ക്കുള്ള സഹായം തേടി നടക്കുക, അതൊക്കെ നമുക്കൊരു ഇതാണ്. ഒരു മനസ്സിൽ അതായത് നമ്മളെ അച്ഛനും അമ്മയ്ക്കും പെങ്ങന്മാർക്കും ബാധ്യത വലിയൊരു ബാധ്യതയായിരിക്കും അത്. അപ്പം ബാധ്യത ഒന്നും ഇല്ലാതാവാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ മാക്സിമം ശ്രദ്ധിച്ച് ഓടിക്കുക. പിന്നെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാത്ത അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അപകടം സംഭവിക്കാറുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിരുന്നാലും
1: അത് ഒരു കാരണവശാലും നമ്മൾ വരുന്ന ഒരു ഇതാണ്. ചിലപ്പോൾ നല്ലോണം പോയാലും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക, അതൊക്കെ അത് സ്വാഭാവികം, അത് ആരും കുറ്റം പറയാൻ ഒരു ഇട വരത്തില്ല എന്തായാലും.
2: അതെ അതെ. ഓക്കെ, അപ്പൊ അങ്ങനെ 10-15 വർഷമായിട്ട് ഇങ്ങനെ ഡ്രൈവിംഗ് ഫീൽഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും സന്തോഷമായിട്ട് ഇതുപോലെ പോകാൻ സാധിക്കട്ടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ 10-15 വർഷം എന്ന് പറഞ്ഞില്ല ഡ്രൈവിംഗ് ഫീൽഡ് ഇറങ്ങിയിട്ട് എപ്പോഴെങ്കിലും മറക്കാനാവാത്തൊരു അനുഭവം ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ടോ? നല്ല അനുഭവം, മോശം അനുഭവം?
1: നല്ല അനുഭവം എന്ന് പറയുന്നത് കുറേ നല്ല ആൾക്കാരായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താണ് യാത്ര നമ്മൾ ഓട്ടം വിളിക്കുമ്പോഴാണെങ്കിൽ അവരുടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നമ്മളെ കണ്ട് അവരെവിടെ പോകുന്നോ നമ്മൾ അവിടെ കൊണ്ടുപോയി എല്ലാ കാര്യത്തിനായിട്ടായാലും നമ്മൾ കൊണ്ടുപോയി അതേ കണക്കെ നമ്മളെ വീട്ടിലെ ഒരു കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുന്ന കണക്കെ എന്നെ കൊണ്ടുപോയി വരിക. പിന്നെ ചില ഇതെന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ഡ്രൈവർ ആണെന്നുള്ളത് നമുക്കറിയാൻ തന്നെ പറ്റും. അതായത് എന്താ പറയുന്നത്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ, വണ്ടിക്കകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അവർ നമ്മളെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഒരു വെള്ളം മേടിച്ച് കുടിക്കാനോ അങ്ങനെ ഒന്നും പറയാറില്ല, പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പം നമുക്കൊരു ഇപ്പം ഈ നല്ല ആൾക്കാരെ കയറിയിട്ട് ഒരു ഇങ്ങനെയുള്ള ഒരു മനുഷ്യർ കയറുമ്പോഴത്തേനും നമുക്കൊരു മനസ്സിലൊരു ഫീലിംഗ് വരും. പക്ഷേ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ അത് നമ്മളെ കസ്റ്റമറാണ്. പക്ഷെ ആ ഫീലിംഗ് ഒന്നും നമ്മൾ അതൊന്നും കണക്കാക്കാതെ നമ്മൾ യാത്ര തുറന്നുകൊണ്ട് തന്നെ ആയിരിക്കും.
2: തീർച്ചയായിട്ടും. അങ്ങനെ ബഹുജനം എന്ന് പറയുമ്പോൾ പല വിധമാണ്, അങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള മനുഷ്യരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും എന്താണ് പരിചയപ്പെടാനൊക്കെ അവസരമുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ഒരു വലിയ അവസരത്തിലൂടെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ധനേഷ് ചേട്ടൻ അല്ലേ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടുന്ന സന്തോഷം, ജീവിതമൊക്കെ മനോഹരമായിട്ട് പോട്ടോ.
1: താങ്ക് യു, താങ്ക്.
2: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ചന്തമുഖിലെത്തിയിരുന്ന ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ് പരിചയപ്പെട്ടത് കൊട്ടിയം സ്വദേശിയായ ധനേഷ് ചേട്ടനാണ് കേട്ടോ. ദീപ്, ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് നിന്ന് പ്രസാദ്.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പതേ പൊന്നുണ്ടേ,
1: ആയിരം പറ മുത്തുണ്ടേ,
3: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം പറ മുത്തുണ്ടേ.
0: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനെ വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90
4: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഡ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ടൈം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളുടെ ഒരു വലിയ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ ആസ്വദിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-9004-0474-291-9090. ഇനിയിപ്പോൾ വിളിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് മെസ്സേജിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെടാം. ടു ദ നമ്പർ 9526490906-952-6499-0. ഹാരിസ് ജയരാജ് കമ്പോസ് ചെയ്തിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ള പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫെ നമുക്ക് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
5: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
4: അതെ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Ketaga Satyamana Assisi Medical College Hospital avadarippikkunnu The Complete Motherhood Package Pregnancyude aadya dinam mudal prasavam vare doctor parishodhanakal rakta parishodhanakal scanning enniveyulpade normal delivery ku verum 22000 rupayum cesarean 49000 rupayum maatram
3: Assisi Medical College Miyannur Kollam
4: Vishal Opticals മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
6: വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 17 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് ആദ്യത്തെ കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാണ്? സുധർമ്മ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു? ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
7: വിളിച്ചിട്ടുണ്ടല്ലേ.
6: വിളിക്കാറുണ്ട്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
7: വീട്ടില് ഇപ്പൊ അനിയത്തിയുള്ളു, മക്കള് പഠിക്കാൻ പോയി.
6: എല്ലാരും സ്കൂളിലൊക്കെ പോയല്ലേ? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ?
7: കഴിച്ചു.
6: റെഡി ആയിട്ടിരിക്കുവാണ് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട്. ഓക്കെ, നീ ഇത് പാട്ടാ കേൾക്കണ്ടേ. ഓക്കെ, മണിച്ചിത്ര താഴ്ന്ന സിനിമയിലെ പാട്ടല്ലേ? ഇഷ്ടപ്പെട്ട പാട്ടാണോ ഇത്? ഓക്കെ ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ?
7: ഉണ്ട്, ഞങ്ങളുടെ അയൽക്കാരി മീനാക്ഷി കുട്ടിയുടെ പിറന്നാളാണിന്ന്.
6: ഓക്കെ, അയൽക്കാരി ആയിട്ടുള്ള മീനാക്ഷിയുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, എത്രാമത്തെ ബർത്ത്ഡേ ആ?
7: അത് കറക്റ്റ് എനിക്ക് 21
6: ഓക്കെ. അപ്പോ മീനാക്ഷി അവിടെ ഉണ്ടോ? ഓക്കെ, അപ്പൊ അന്വേഷണം പറയണം കേട്ടോ. അപ്പൊ മോൾക്ക് വേണ്ടി ആ പറഞ്ഞോ.
7: കൂടാതെ
6: ഓക്കെ, റേഡിയോയിലൂടെ മാത്രം കേട്ട് പരിചയമുള്ളതാണോ? ഓക്കെ, അപ്പൊ ശാന്തകുമാരി ടീച്ചർക്ക് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് വെച്ചു തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് സുധർമ്മ ചേച്ചിയാണ്. ചേച്ചി, ചോദിച്ചിരിക്കുന്ന പാട്ട് മണിച്ചിത്ര താഴെ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രാമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ടാണ്. MG രാധാകൃഷ്ണനാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ സുധർമ്മ ചേച്ചിയുടെ തൊട്ടടുത്ത വീട്ടിലുള്ള മീനാക്ഷിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മീനാക്ഷിക്ക് 1000 ജന്മദിനാശംസകൾ ഏറ്റവും സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു പാട്ട് മീനാക്ഷിക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുകയും കൂടെ ചെയ്യാണ്. മാത്രമല്ല നമ്മുടെ സ്ഥിരം ലിസണറായിട്ടുള്ള ശാന്തകുമാരി ടീച്ചർക്ക് വേണ്ടിയിട്ടും അവിടുത്തെ അംഗൻവാടിയിലുള്ള എല്ലാ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. എനിക്കൊരു സോങ് വേണം, ഞാൻ ഗന്ധർവൻ എന്ന മൂവിയിലെ ദേവി എന്ന് തുടങ്ങുന്ന പാട്ട്. ഇതിൻ്റെ മക്കളായിട്ടുള്ള മീനു, രേവതി, ധ്രുവ്, ധിമഹി, വിഷ്ണു, പിന്നെ എൻ്റെ അമ്മ, അമ്മൂമ്മ, എൻ്റെ അനുചത്തി, ശ്രീകല, പിന്നെ മക്കൾ എന്നിവർക്ക് വേണ്ടി പാട്ട് വെച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടൊരു നീണ്ട ഡെഡിക്കേഷൻ ലിസ്റ്റ് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശശികല ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ പത്മരാജന്റെ ക്ലാസിക് സിനിമയായിട്ടുള്ള ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. ദാസേടനാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസൺ മാ ക്ഷീണം നൽകിയിട്ടുള്ള പാട്ടാണ്. ഈ ഒരു പാട്ട് നമ്മുടെ ശശികല ചേച്ചിക്ക് വേണ്ടിയിട്ടും ചേച്ചിയുടെ മക്കളായിട്ടുള്ള മീനു, രേവതി, ധ്രുവ്, ധിമഹി, വിഷ്ണു, പിന്നെ നമ്മുടെ ശശികല ചേച്ചിയുടെ അമ്മ, അമ്മൂമ്മ, അനുജത്തി, ശ്രീകല, പിന്നെ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് നമ്മൾ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ളൊരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 291 9090. 0474 291 9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: നിങ്ങൾ എന്തോ മനുഷ്യായി പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാലിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
1: JM ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
7: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
9: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫിയിൽ കൂടെ ഉള്ളത് RJ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് കൃത്യം 33 മിനിറ്റ് ആയിരിക്കാം. കേട്ടോ, ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 04742919090 04742919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആശ്രയ FM, ഞാൻ പനവേലെ കണ്ണങ്കോട് നിന്നും രാജിയാണ്. എനിക്ക് ലാലേട്ടൻ്റെ ഒരു അടിപൊളി പാട്ട് വെച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് തന്നെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് അനാമിക, എൻ്റെ പേര് അഖില, എന്റെ സ്ഥലം പനവേലി. എനിക്ക് പഞ്ചാബി ഹൗസ് എന്ന സിനിമയിലെ സോനാരെ സോനാരെ എന്ന സോങ് വെച്ചു തരാമോ പ്ലീസ്? ഞങ്ങൾ റേഡിയോയുടെ മുന്നിൽ വെയിറ്റിംഗ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖില മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അഖില ചോദിച്ചിരിക്കുന്ന പാട്ട് പഞ്ചാബി ഹൗസ് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ MG ശ്രീകുമാർ ഗംഭീരമായിട്ട് പാടിയിട്ടുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ടാണ്. സുരേഷ് പീറ്റേഴ്സ് ആണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ അഖിലയ്ക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് RJ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടി മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്.
1: ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
3: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക്, കൊട്ടാരക്കര, ആൻഡ് ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്,
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ

0: വിശാലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: Ashraya FM 90, ini Akashavani Vartagal.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചു. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന ദുരന്തത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയയിലെത്തി. നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോഡാന ദാവ്കോയുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രി, സ്പീക്കർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുന്ന ശ്രീമതി മുർമു നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെയും അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തിലും രാഷ്ട്രപതി പങ്കെടുക്കും. മോൾഡോവ സന്ദർശനം വിജയമായി പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയയിൽ എത്തിയത്. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും രണ്ട് മണിവരെ നിർത്തിവച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിഷേധം ആരംഭിച്ച പ്രതിപക്ഷ അംഗങ്ങളോട് സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല.
3: പ്രശ്നകാല ഉചിത നിയമ പ്രക്രിയകൾ തഹത് സഭി മുദ്ദോ പർ ചർച്ചാ അവസരം ദിയാ.
2: രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് സംസാരിക്കാൻ സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അവസരം നൽകി. നീറ്റ് വിഷയവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധവും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചതോടെ ഭരണകക്ഷി അംഗങ്ങൾക്കും പ്രതിപക്ഷങ്ങൾക്കുമിടയിൽ ബഹളം രൂക്ഷമായി. ഇതോടെ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു. എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയതിൽ ശ്രീ നരേന്ദ്രമോദിക്ക് എൻ ഡി എ കക്ഷി നേതാക്കൾ അഭിനന്ദനം രേഖപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി യോഗത്തിൽ നിർദ്ദേശം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച 13 പേർ ഇതുവരെ പിടിയിലായതായും അദ്ദേഹം വ്യക്തമാക്കി.
4: ആകെ പേപ്പർ ലീക്ക് നഹീ ഹോനേ കേ ലിയേ സഖ്തീ സേ ജോ കദം ഉഠായാ ഗയാ ഹൈ ഉസ്കേ ബാരേ മേ ഭീ പ്രധാനമന്ത്രി ജി നേ ജാൻകാരി ദിയാ ഓർ പ്രധാനമന്ത്രി ജി നേ യേ ഭീ കഹാ കേ പേപ്പർ ലീക്ക് സിർഫ് ഏക് രാജ്യ കാ മാംലാ നഹീ ഹൈ സിർഫ് കേന്ദ്ര സർക്കാർ കാ മാംലാ നഹീ ദൽഗത് രാജ്നീതി കാ വിഷയ നഹീ ഹൈ യേ ദേശ് കാ വിഷയ ഹൈ ഓർ യുവാഓ കാ ഭവിഷ്യ കേ സാഥ് കോയി ഖിൽവാർ നഹീ ഹോനേ കേ ലിയേ ഓർ ഖിൽവാർ നഹീ കർനേ ദേനേ കേ ലിയേ സഖ്തീ സേ കദം ഭീ ഉഠായേ സജാ ഭീ ദേ ദോഷിയോ കോ ഓർ ഫിർ ഫുൾ പ്രൂഫ് സിസ്റ്റം കാം ജോ അഭി കർ രഹേ ഹൈ ഉസ്മേ ഭീ സബ് മിൽ.
2: വിവിധ രാജ്യങ്ങളുമായി ഇന്ത്യ ഒപ്പുവച്ച സ്വതന്ത്ര വ്യാപാര കരാറുകൾ കർഷകരുടെ താൽപര്യത്തിന് പ്രഥമ പരിഗണന നൽകുന്നതായും പ്രധാനമന്ത്രി യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വിവിധ ബില്ലുകൾ പാസാക്കേണ്ടതുണ്ടെന്നും പ്രതിപക്ഷം സഭാ നടപടികളുമായി സഹകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡെസ തുറമുഖത്ത് എം വി ഗോൾഡൻ ലിയോ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ ഒരു മലയാളി അടക്കം 4 ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ നാവികൻ അഖിൽ ജോയലാണ് മരിച്ചത്. 17 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. യുക്രൈനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരന്തബാധിതർക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സിക്കിമിലെ സമർദുങ്കിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ച 9 പേരുടെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചതായി പോലീസ്. 25 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് സംശയം. ഇവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളും പോലീസും അഗ്നിരക്ഷാസേനയും അടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രതികൂല കാലാവസ്ഥയും തുടർച്ചയായ മണ്ണിടിച്ചിൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിക്കിം മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങുമായി ഫോണിൽ സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഇരു നേതാക്കളും ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനെസിന് കൊച്ചിയിൽ തുടക്കമായി. 4 ദിവസത്തെ പരിശീലന പരിപാടിയിൽ 26 രാജ്യങ്ങളിൽ നിന്നായി 254 പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം തുടങ്ങിയവ കേന്ദ്രീകരിച്ചുള്ള പരിശീലനം ഇന്ത്യയിൽ ആദ്യമായാണ് സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
6: 26 രാജ്യങ്ങളിൽ നിന്നായി 254 പേർ പങ്കെടുക്കുന്ന പരിശീലനം ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള കമ്പൈൻഡ് ടാസ്ക് ഫോഴ്സ് 154 കമ്പൈൻഡ് മാരിടൈം ഫോഴ്സസും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. കപ്പൽ നിയന്ത്രണം, നാവിഗേഷൻ, സമുദ്ര അടിയന്തര ആശയവിനിമയം, ദുരന്ത നിവാരണം, അഗ്നിശമനം തുടങ്ങിയ മേഖലകളിലാണ് പരിശീലനം. ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത്. CTF 154 കമാൻഡർ കമഡോർ മിലിന്ദ് എം മൊഗാഷി ഉദ്ഘാടന പ്രസംഗം നടത്തി.
2: ഹിമാചൽ പ്രദേശിൽ അതിശക്തമായ മഴ തുടരുന്നു. കാംഗ്ര, മാൻഡി, ചമ്പ, സിൽമോർ, കുളു എന്നീ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പലയിടത്തും മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതവും വൈദ്യുതി കുടിവെള്ള വിതരണവും തടസ്സപ്പെട്ടു. പോസ്റ്റൽ ബാലറ്റ് സംവിധാനം കൂടുതൽ ജനകീയവും സുരക്ഷിതവും എല്ലാവർക്കും പ്രാപ്യവുമാക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന് കൊൽക്കത്തയിൽ തുടക്കമായി. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെന്റും ഇന്ത്യൻ നാഷണൽ ഐഡിയയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മത്സ്യബന്ധന സബ്സിഡി കരാറിനുള്ള അംഗീകാരപത്രം ഇന്ത്യ സമർപ്പിച്ചു. സമുദ്ര വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര പരിപാലനവും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ കരാർ. ഡൽഹി റെയിൽവേ ഡിവിഷനിലെ ഗാസിയാബാദ് ന്യൂഡൽഹി സെക്ഷനിൽ ഗുഡ്സ് ട്രെയിൻ പാലം തെറ്റി ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗുഡ്സ് ട്രെയിനിന്റെ 6 വാഗണുകൾ പാലം തെറ്റിയതിനെ തുടർന്ന് 53 ട്രെയിൻ സർവീസുകളാണ് തടസ്സപ്പെട്ടത്. വിവിധ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് കാനഡ സ്വീകരിക്കുന്ന വിവേചനപരമായ സമീപനമാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ കാനഡ US മെക്സിക്കോ കരാറിന്റെ ലംഘനമാണിതെന്ന് കാനഡ അഭിപ്രായപ്പെട്ടു. ഇറാൻ ആക്രമണത്തിൽ ജോർദനിലും ഇറാഖിലുമായി 3 US സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാനിൽ ആക്രമണം ശക്തമാക്കുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസിൽ ആക്രമണം നടത്താനുള്ള ഇറാന്റെ സൈനിക ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. അതേസമയം ബഹ്റൈനിലെയും കുവൈറ്റിലെയും US കേന്ദ്രങ്ങൾക്ക് നേരെ 3 തവണ ആക്രമണം നടത്തിയതായി ഇറാൻ വ്യക്തമാക്കി. അമേരിക്കൻ കപ്പലുകൾക്കും ഡ്രോൺ സംവിധാനങ്ങൾക്കും സാരമായ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞതായും ഇറാൻ അവകാശപ്പെട്ടു. ഇറാൻ ആക്രമണത്തെ അപലപിച്ച് ബഹ്റൈൻ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമുണ്ടായതെന്നും വിമർശിച്ചു. ഇന്ന് ആരംഭിക്കുന്ന ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ PV സിന്ധു നയിക്കും. വനിതാ സിംഗിൾസ് ആദ്യ മത്സരത്തിൽ സിന്ധു ഇന്ന് ഇന്ത്യയുടെ ഉന്നതി ഹുഡയെ നേരിടും. ഡെങ്കിപ്പനിക്കെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ നിർണായക നാഴികക്കല്ല്. രാജ്യത്തെ ആദ്യ ഡെങ്കി വാക്സിനായ ക്യൂഡെങ്കയ്ക്ക് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ വിപണനാനുമതി നൽകി. ടാഡക ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്ത്യയാണ് വാക്സിൻ വികസിപ്പിച്ചത്. മുൻപ് ഡെങ്കി ബാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തന്നെ 4 മുതൽ 60 വയസ്സുവരെയുള്ളവർക്ക് വാക്സിൻ നൽകാൻ അനുമതിയുണ്ട്. യൂറോപ്യൻ യൂണിയൻ, UK, ബ്രസീൽ, ഇന്തോനേഷ്യ, അർജന്റീന തുടങ്ങി 40+ രാജ്യങ്ങളിൽ നിലവിൽ ക്യൂഡെങ്കയ്ക്ക് അംഗീകാരമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. വർഷകാല സമ്മേളനത്തിന്റെ 2 ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളിലും നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന ദുരന്തത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 9 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ദക്ഷിണ നാവിക കമാൻഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുരാഷ്ട്ര സമുദ്ര സുരക്ഷാ പരിശീലനം ഓപ്പറേഷൻ സതേൺ റെഡിനസ് കൊച്ചിയിൽ പുരോഗമിക്കുന്നു. കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്ക. നിലവിലെ കരാറുകളുടെ ലംഘനമാണിതെന്ന് കാനഡ. വാർത്തകൾ കഴിഞ്ഞു.
7: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ടുള്ള ഒരു സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രം, ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിച്ചു വാങ്ങാം. അതിനായിട്ടുള്ള നമ്പർ 0474-291-9090, 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് എങ്ങനെയാണ്. ഹായ് ആശ്രിയ എഫ് എം, ഹായ് അനാമിക, ഞാൻ രമ്യ അനിൽകുമാർ പെരുംകുളത്ത് നിന്നും. എനിക്ക് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലെ അമ്പാടി പയ്യുകൾ മെയ്യും കാണാ തീരത്ത് എന്ന പാട്ട് വെച്ചു തരുമോ, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് രമ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. രമ്യ ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് ദാസേടനും സുജാത മോഹനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം നൽകിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കൂട്ടി. ഈ ഒരു പാട്ട് നമ്മുടെ രമ്യ ചേച്ചിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ കാസറ്റ് കഫെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ടും ഈ പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദീപ്തിയാണ്. ഹായ് അനാമിക ചേച്ചി, എനിക്കൊരു പാട്ട് വെക്കാമോ? ദുരന്തർ മൂവിയിലെ ഇഷ്ക് ജലക്കർ എന്ന പാട്ട്. ഈ പാട്ട് രൺവീർ സിംഗ് ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ദീപ്തി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദീപ്തി ചോദിച്ചിരിക്കുന്ന പാട്ട് ദുരന്തർ മൂവിക്ക് വേണ്ടി നമ്മുടെ സച്ദേവും റോഷനും ചേർന്ന് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഇഷ്ക് ജലക്കർ എന്ന പാട്ടാണ്. ഈ ഒരു സിനിമയെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ നാഴികക്കല്ലായിട്ട് മാറിയിട്ടുള്ള ഒരു സിനിമയാണ്. മാത്രമല്ല നമ്മുടെ രൺവീർ സിംഗിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സിനിമ കൂടിയാണ് ദുരന്തർ. എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ ദീപ്തിക്ക് വേണ്ടിയിട്ടും രൺവീർ സിംഗിന്റെ എല്ലാ ഫാൻസിനും വേണ്ടിയിട്ടും ഈ ഒരു പാട്ട് നമ്മളെ കാസറ്റ് കഫേയിലൂടെ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ 2 പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കൂടെയുണ്ട് ആർ ജെ അനാമിക.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: ഇവിടെ ആയാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Vishwasthathayude vegathayumayi 5G Mobile Science Service Center. Ettum pudhiya model smartphonekal, mikacha laptop mobile servicekal, adum mattengum labhikkatha koranju nerakil. 5G Mobile Science Service Center, Venus Junction, Kottarakkara and Kidukke Theruvu.
3: Yasit Coffee.
4: Yasit Coffee.
3: Ivide ishtam pole vaattu.
2: യെസ്, എങ്ങനെ? കാസറ്റ് കഫിയാണ് ആശ്രയ FM 90 വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 18 മിനിറ്റ് ആയിരിക്കാനു കേട്ടോ. ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചു വാങ്ങാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഹായ് ആശ്രയ, ഞാൻ അർച്ചന. സുഖമാണോ അനാമിക? സുഖമായിട്ടിരിക്കാനു കേട്ടോ. എനിക്ക് വേണ്ടി മഴ എന്ന സിനിമയിലെ വാറുമുകിലെ എന്ന പാട്ട് വെച്ചു തരണം. അത് ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് മഴ എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രാമ്മ പാടിയിട്ടുള്ള പാട്ടാണ് കേട്ടോ. യൂസഫിലെ കേച്ചിയുടെ വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്റർ ഈണം നൽകി ഒരു പാട്ട് കൂടിയാണ്. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. ഹലോ ആശ്രയ FM, ഞാൻ വെട്ടിക്കവലയിൽ നിന്നും ഭഗവതിയാണ്. എനിക്ക് ഇര എന്ന സിനിമയിലെ ഒരു മൊഴി ഒരു മൊഴി പറയാം എന്ന പാട്ട് വെച്ചു തരണേ. പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവതി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ വിജയ് യേശുദാസും മൃദുല വാര്യരും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ടാണ്. ഗോപി സുന്ദറാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് കാസറ്റ് കഫേയിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിച്ചു വാങ്ങാനായിട്ടുള്ളൊരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474291909 0474291909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അപ്പൊ കേൾക്കാം മഴ എന്ന സിനിമയിലെ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കാസറ്റ് കഫേയിലൂടെ.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: Pirepadan's Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Cheta ee onathinte veettil furniture o adu Malaysian trip o
3: ee paranja rendu orumichayalo
2: orumichayittano
4: Nimus Furniture Ultimate Owner Fest up to 60% off koodare free Malaysia trip nedanulla suvarna avasaram ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam mathramalla aagarshakamaya giftukalum
2: appol ee onam ദിമോസ് ഫർണിച്ചറിൽ തന്നെ
4: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്
6: Once again, welcome back to Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 33 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ സമയം ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സോ വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്കായിട്ട് കാസറ്റ് കഫേയിലേക്ക്. ടു ദ നമ്പർ 0474-291-9090-4-7-4-2-9-1-9-0-0. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649-0090. അപ്പൊ ഇഷ്ടപ്പെട്ട പാട്ട് ആവശ്യപ്പെടാനായിട്ട് അടുത്ത കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
7: ഹലോ
6: ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം. ഇത് ആരാണ്? അജയ്മണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കാണ്? കുറച്ചു ദിവസം ആയല്ലോ സംസാരിച്ചിട്ട്. അതെ. മണിച്ചേച്ചി എന്തേ? ഓക്കെ, സുഖമായിട്ടിരിക്കുന്നല്ലേ രണ്ടുപേരും? എന്ത് ഡയലോഗാ? ഇനി വരുമ്പോ പ്രിപ്പയർ ആയിട്ട് പറയാല്ലേ. ഇല്ല, കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. പറയാം, പിന്നെന്താ പറയാലോ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
7: സിനിമയുടെ പേരെനിക്കറിയത്തില്ല, പക്ഷേ പാട്ട് ഞാൻ പറയാം.
6: ഓക്കെ, ശ്യാമ എന്ന സിനിമയിലെ പാട്ടാണ്. ആ അതെ. ഡെഡിക്കേഷൻ ഉണ്ടോ? ആ സിനിമയോ? ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല അല്ലേ. ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ? മണി ചേച്ചിക്ക് വേണ്ടിട്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. സുഖമായിട്ടിരിക്കാണ്, സുഖമായിട്ടിരിക്കാണ്. എല്ലാരും സുഖമായിട്ട് സന്തോഷായിട്ടിരിക്കാണ് കേട്ടോ. പറഞ്ഞേക്കാം, പറഞ്ഞേക്കാം. ഓക്കെ, അപ്പോഴേ ശ്രീശാന്ത് ഉള്ള സമയത്ത് വിളിക്കുമ്പോ എന്നെ തിരക്കാറുണ്ടോ? പിന്നെ ശ്രീശാന്ത് എന്നോട് പറയാറില്ലല്ലോ, ചുമ്മാ പറയാണേ. എന്തായാലും ഞാൻ ശ്രീശാന്തിനോട് അന്വേഷണം പറഞ്ഞേക്കാട്ടോ. പറയാം, തീർച്ചയായിട്ടും പറഞ്ഞേക്കാം. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് അജയ്മണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് ശ്യാമ എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ള ചെമ്പരത്തി പൂവേ ചൊല്ല് എന്ന പാട്ടാണ്. രഘുകുമാറാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഷിബു ചക്രവർത്തിയാണ് ഈ മനോഹരമായിട്ടുള്ള പാട്ടിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു പാട്ട് നമ്മുടെ അജയ്മണി ചേട്ടന്റെ പ്രിയ ഭാര്യയായിട്ടുള്ള നമ്മുടെ മണിച്ചേച്ചിക്ക് വേണ്ടിയിട്ട് കാസറ്റ് കഫേയിലൂടെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഒപ്പം തന്നെ നമുക്ക് വാട്സപ്പിലും ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കാവ്യാണ് കേട്ടോ. ഹായ് അനാമിക ചേച്ചി, എനിക്ക് ബാച്ചിലർ പാർട്ടി മൂവിയിലെ കാർ മുഗിലിൻ എന്ന പാട്ട് വെച്ചു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിൽ ഉള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പൂലമൺ കൊട്ടാരക്കര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ച.

0: യാസിഡ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ആർ ജെ അനാമികയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ 2 പാട്ടുകൾ കൂടി പ്ലേ ചെയ്യാനായിട്ടുള്ള സമയമേ നമുക്കുള്ളൂ. വാട്സപ്പിൽ 2 മെസ്സേജസ് എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാരികയാണ് കേട്ടോ. ഉദാഹരണം, സുജാത മൂവി സോങ് കണക്ക് സോങ് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശാരിക മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശാരിക ചോദിച്ചിരിക്കുന്ന പാട്ട് നമ്മുടെ സിതാര കൃഷ്ണകുമാർ പാടിയിട്ടുള്ള പാട്ടാണ് കേട്ടോ. സന്തോഷ് വർമ്മയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. ഗോപി സുന്ദറാണ് മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാട്ട് കേൾക്കാം, ആസ്വദിക്കാം. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആദിയാണ്. ആദി ചോദിച്ചിരിക്കുന്ന പാട്ട്, എനിക്ക് ഫഹദ് ഫാസിൽ അഭിനയിച്ച മാലിക് എന്ന സിനിമയിലെ തീരമേ എന്ന പാട്ട് വെച്ചു തരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആദ്യം ചോദിച്ചിരിക്കുന്ന പാട്ട് മാലിക് എന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ ചിത്രാമയും സൂരജ് സന്തോഷും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ്. അൻവർ അലിയാണ് ഈ പാട്ടിന് വേണ്ടിയുള്ള വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ 2 പാട്ടുകളോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രിയ FM 90 നാടിനൊപ്പം നാട്ടർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജനാമിക സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ദ ടൈം ഈസ് 2 o'clock.

ലൗഡ് സ്പീക്കറിൽ ഇന്ന് നമ്മുടെ ഞാറ്റുവേലയുടെ ദിവസമാണ്. യെസ്, കൂടെ ജീവിയാണുള്ളത്. മണ്ണിനെ സ്നേഹിക്കുന്ന ഓരോ കർഷകരും കൃഷിയെ അറിയാൻ ആഗ്രഹിക്കുന്ന ഓരോ മനസ്സിനും വേണ്ടിയിട്ടുള്ള നമ്മുടെ ഞാറ്റുവേല. അപ്പൊ കാലാവസ്ഥയെക്കുറിച്ചും വിജയിച്ച കർഷകരുടെ അനുഭവങ്ങളും പുതിയ കൃഷി രീതികളൊക്കെ കമ്പൈൻ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഞാറ്റുവേല നമുക്ക് ആരംഭിക്കാം. നമ്മൾ കേട്ടിട്ടുള്ള എന്നാൽ നമുക്ക് അധികം ഒന്നും അറിയില്ലാത്ത ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. നായ്ക്കുരുണ എന്ന് കേട്ടിട്ടുണ്ട്. വാജീകരണ ഔഷധങ്ങളായ ആയുർവേദത്തിൽ പല പേരുകളും അറിയപ്പെടുന്നുണ്ടെങ്കിലും അതിലൊന്നാം സ്ഥാനം നായ്ക്കുരുണയ്ക്കാണ്. ഇതിന്റെ വിത്തിൽ പ്രോട്ടീൻ, കാൽസ്യം, സൾഫർ, മാംഗനീസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. വാജീകരണ ഔഷധമായി നാം അംഗീകരിച്ചു പോകുന്നത് പുരാതന വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും തലമുറകളായിട്ട് നേടിയ അറിവും പരിചയവും അനുഭവ വിജ്ഞാനവും കൊണ്ടും മാത്രമാണ്. അപ്പൊ ഈ നായ്ക്കുരുണയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന തവിട്ട് നിറത്തിലുള്ള വിത്തുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. വേര്, ഇല, കായയിലുണ്ടാകുന്ന രോമങ്ങൾ, കായയുടെ തോട് എന്നിവ ഔഷധമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. കായയുടെ പുറന്തോടിലുള്ള പൊടി അസഹ്യമായ ചൊറിച്ചിലുണ്ടാക്കുമെന്നുള്ളതാണ്. കേട്ടിട്ടില്ലേ, നായ്ക്കുരുണ പൊടി വിതറി എന്ന്. എന്നാൽ ചില ശരീരഭാഗങ്ങളിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന കൃമികളെ നശിപ്പിക്കാൻ ഇവയ്ക്ക് അസാധാരണമായിട്ടുള്ള കഴിവുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ടുവരുമെങ്കിലും ഒഴിഞ്ഞ പ്രദേശങ്ങൾ അല്ലെങ്കിൽ കാടുകൾ, മലമ്പ്രദേശങ്ങൾ എന്നിവയിൽ ഒരു വളപ്രയോഗവും ഇല്ലാതെ തന്നെ പൊട്ടി വളരുന്ന ഒരു വള്ളിച്ചെടിയാണ് നായ്ക്കുരുണ. അങ്ങനെ കാണുമ്പോൾ നമുക്കിതിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റിയൊന്നും അറിയില്ല. പക്ഷേ വൈദ്യശാസ്ത്രത്തിലേറെ ഗുണങ്ങളാണ് ഇതിനുള്ള. ഇതിന്റെ പുഷ്പങ്ങൾ കാണാൻ അതീവ കൗതുകമാണ് കേട്ടോ. ഇവയുടെ വേര് കഷായത്തിൽ തേൻ ചേർത്ത് കുടിക്കുന്നത് കോളറ സംഹാരിയാണ്. ഇത് വളരെ പോഷകവും നൽകുന്നുണ്ട്. നായ്ക്കുരുണ നന്നായി പശുവിൻ പാലിൽ വറ്റിക്കുക. വറ്റിച്ചതിനു ശേഷം അതിന്റെ തൊലി നീക്കം ചെയ്ത് വെയിലത്ത് വെച്ചുണക്കി ചൂർണം, കഷായം, ലേഹ്യരൂപമാക്കി ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഉപയോഗിക്കുന്നവരുമുണ്ട്. ഉണക്കിയതിനു ശേഷം നേരിയ രീതിയിൽ വറുത്തെടുത്തും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പാകം ചെയ്തുണ്ടാക്കിയ പശുവിൻ നെയ്യിലും തേനിലും ഇത് കഴിക്കാവുന്നതാണ്. മന്ദരോഗത്തിനും പോലും നായ്ക്കുരുണ വേരിന്മേൽ തൊലി ഫലപ്രദമായ ചികിത്സയാണ് എന്ന് പറയപ്പെടുന്നു. നായ്ക്കുരുണ വിത്തിൻ പൊടിയും അമുക്കുരുവും ഇലയുടെ പൊടിയും പശുവിൻ നെയ് കൽക്കണ്ടം തേൻ എന്നിവ ചേർത്തുണ്ടാക്കുന്ന ലേഹ്യം നല്ലൊരു ലൈംഗിക ഉത്തേജന ഔഷധമായിട്ടും കണ്ടുവരുന്നുണ്ട്. നായ്ക്കുരുണ പരിപ്പും നായ്ക്കുരുണ വേരും കഷായത്തിൽ അരച്ചുണ്ടാക്കിയെടുക്കുന്ന ഗുളികയും ഇത്തരത്തിൽ സഹായിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ മത്തങ്ങക്കൊരു വറുത്ത് വാങ്ങാൻ കിട്ടും. പോഷക ഗുണങ്ങളുള്ള ഇത് നമ്മുടെ കേരളീയർ കഴിക്കാൻ കൂട്ടാക്കാറില്ല. എന്നാൽ നായ്ക്കുരുണക്കുരു ഇതിൽ നിന്നും ഭിന്നമാണ്. 50 വയസ്സ് കഴിഞ്ഞവർ ഇത് പുഴുങ്ങി തൊലി കളഞ്ഞ് സ്വല്പം ഉപ്പ് ചേർത്ത് വറുത്ത് വീട്ടിൽ സൂക്ഷിക്കുന്നതും അതിൽ നിന്ന് കുറേശ്ശെ കഴിക്കുന്നതും വളരെ നല്ലതാണ്. വാജീകരണ ഔഷധങ്ങളുടെ പിന്നാലെ പോയി ഭാരിച്ച സാമ്പത്തിക ചികിത്സയിലേക്ക് വഴുതി വീഴുന്നവരും വഴുതി പോകാൻ ശ്രമിക്കുന്നവരുമായ കേരളീയരുടെ ശ്രദ്ധ ഇത്തരം ചെറിയ ചികിത്സയിലേക്ക് തിരിഞ്ഞു വരുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ഇതേപോലെ ഔഷധ ഗുണമുള്ള മറ്റൊന്നുണ്ട്, കറ്റാർ വാഴ. കറ്റാർ വാഴയെ പറ്റിയാണ് ഇനി ഞാറ്റുവേലയിലൂടെ നമ്മൾ കേൾക്കുന്നത്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

കറ്റാർവാഴയെ പറ്റിയാണ് ഞാറ്റുവേലയിൽ ഇനി കേൾക്കാൻ പോകുന്നത്. അസ്ഫോഡെലീഷ്യ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ് കറ്റാർവാഴ. പേരിൽ സാമ്യമുണ്ടെങ്കിലും ഇതിന് വാഴയുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല കേട്ടോ. വളരെയധികം ഔഷധ ഗുണമുള്ള ചെടിയാണ് കറ്റാർവാഴ, പ്രത്യേകം പറയേണ്ടതില്ല. ഇന്നിപ്പോ വീട്ടിൽ ഒരു മൂടെങ്കിലും കറ്റാർവാഴ നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും കറ്റാർവാഴ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം, ത്വക്ക് രോഗങ്ങൾക്കുള്ള ഒരു നല്ല പ്രതിവിധിയാണ് കറ്റാർവാഴ. ഇത് തണ്ടില്ലാത്തതോ ചെറിയ തണ്ടോട് കൂടിയതോ ആയ 80 മുതൽ 100 സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. ഇലകൾ ജലാംശം നിറഞ്ഞ് വീർത്തവയാണ്. ഇലകളുടെ അരികൾ മുള്ളുകൾ ഒരു ദിശയിലേക്ക് അടുക്കി വെച്ച പോലെ കാണപ്പെടുന്നു. ഉദ്യാന സസ്യമായി വളർത്തുവാൻ കഴിയുന്ന ഒരു സസ്യമാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത്. ഈ സസ്യം ഏകദേശം 30 മുതൽ 50 സെന്റിമീറ്റർ പൊക്കത്തിൽ വരെ വളരുന്നവയാണ്. ചുവട്ടിൽ നിന്നും ഉണ്ടാകുന്ന പുതിയ കിളിർപ്പുകൾ നട്ടാണ് പുതിയ തൈകൾ കൃഷി ചെയ്യുന്നത്. കാര്യമായ രോഗങ്ങൾ ബാധിക്കാത്ത സസ്യമാണ് കേട്ടോ ഈ കറ്റാർ വാഴ എന്ന് പറയുന്നത്. കിളിർപ്പുകൾ തമ്മിൽ ഏകദേശം 50 സെന്റിമീറ്റർ അകലത്തിലാണ് ഇവ നടേണ്ടത്. നട്ട് 6 മാസം മുതൽ വിളവെടുപ്പ് ആരംഭിക്കാം. ഒരു ചെടിയിൽ നിന്നും തുടർച്ചയായി 3 വർഷം വരെ വിളവെടുക്കാൻ കഴിയും. ഇത് തോട്ടങ്ങളിൽ ഇടവിളയായും നടാനായിട്ട് സാധിക്കും. കറ്റാർ വാഴയുടെ ജ്യൂസിനും ആവശ്യക്കാർ വളരെയേറെയാണ് കേട്ടോ. കറ്റാർവാഴയുടെ സ്വഭാവങ്ങൾക്ക് നിദാനം നിറഞ്ഞിരിക്കുന്ന ജെല്ലി അടങ്ങിയിരിക്കുന്ന മ്യൂക്കോപോളിസാക്കറൈഡുകളാണ്. കറ്റാർവാഴയിൽ ജീവകങ്ങൾ, അമിനോ അമ്ലങ്ങൾ, ഇരുമ്പ്, മാംഗനീസ്, കാൽസ്യം, സിങ്ക്, എൻസൈമുകൾ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നുണ്ട്. വിപണിയിൽ ആരോഗ്യ പാനീയങ്ങൾ, മോയ്സ്ചറൈസറുകൾ, ക്ലെൻസറുകൾ, ലേപനങ്ങൾ തുടങ്ങിയ നിരവധി കറ്റാർവാഴ ഉൽപ്പന്നങ്ങൾ ഇന്ന് ലഭ്യമാണ്. ആർത്രൈറ്റിക്സ്, ഡയബറ്റിക്സ്, അമിത കൊളസ്ട്രോൾ, കുഴിനക്കം തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്ക് കറ്റാർവാഴ നീര് അത്യന്തം ഗുണകരം തന്നെയാണ്. ഇത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. കൂടാതെ ബാക്ടീരിയ, പൂപ്പൽ എന്നിവയെ ചെറുക്കുന്നതിനോടൊപ്പം രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഔഷധ യോഗ്യ ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ പോളയാണ്. കറ്റാർ വാഴപ്പോളയിലെ കൊഴുപ്പിൽ നിന്നും ഉണ്ടാക്കുന്ന പ്രധാന ആയുർവേദ ഔഷധമാണ് ചിന്നി നായകം എന്ന് പറയുന്നത്. കുമാരിസവം, അന്നഭേദി സിന്ദൂരം, മഞ്ചിഷ്ടാദി തൈലം എന്നിവയിലും സോപ്പ് നിർമ്മാണത്തിലുമൊക്കെ നമ്മുടെ ഈ കറ്റാർ വാഴ ഉപയോഗിക്കുന്നുണ്ട്. കറ്റാർ വാഴ ഉപയോഗിച്ച പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോഴും അതിന് അതിൻ്റെതായിട്ടുള്ള കോസ്റ്റും ഉണ്ട് കേട്ടോ. കാരണം അത്രയേറെ ഔഷധ ഗുണങ്ങളുള്ള ഒന്നായതുകൊണ്ടാണ്. നമുക്ക് വീട്ടിൽ ഒരു കറ്റാർ വാഴയെങ്കിലും വെച്ചുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ നമുക്കും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന ഞാറ്റുവേലയാണ്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

തിരികെത്താം ഞാറ്റുവേലയിലേക്ക്. വാളമര എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഫാബേസിയ സസ്യകുടുംബത്തിലെ ഒരു പച്ചക്കറി ഇനമാണ് കേട്ടോ. ഇംഗ്ലീഷിൽ സോഡ് ബീൻ എന്നറിയപ്പെടുന്ന ഇവയുടെ മലയാളത്തിലാണ് ഈ വാളരി പയർ എന്ന് പറയുന്നത്. ഇപ്പോ കത്തി കാണും അല്ലെ. വാൾപയർ എന്നും പറയും, വാളരിങ്ങ എന്നും ഇതിനെ പല നാട്ടിലും പറയുന്നുണ്ട്. ഇവയുടെ കായകൾക്ക് വാൾത്തലപ്പിനോട് സാമ്യമുള്ളതിനാലാണ് ഇവ ഇത്തരത്തിൽ അറിയപ്പെടുന്നത്. 6 അടി വരെ ഉയരത്തിൽ ചുറ്റിപ്പിടിച്ചു വളരുന്ന ഇവയിൽ പിങ്ക് വെള്ള കലർന്ന പൂക്കൾ ഉണ്ടാകുന്നു. ഏകദേശം 1.5 മാസമാകുമ്പോഴാണ് ഈ ചെടികൾ പുഷ്പിച്ചു തുടങ്ങുന്നത്. ചെടി കാലിത്തീറ്റയായി ഉപയോഗിക്കുന്നുണ്ട്. ഒരു ചുവടിനത്തിൽ നിന്ന് 2 കിലോയോളം അളവ് വിത്താണ് നമുക്ക് ലഭിക്കുന്നത്. മുട്ടപ്പഴവും നമ്മുടെ വീട്ടിലുള്ള ഒരു ഐറ്റം തന്നെയാണല്ലേ. സപ്പോർട്ടേസിയ കുടുംബത്തിലെ അധികം അറിയപ്പെടാത്ത ഒരു പഴമാണ് എഗ് ഫ്രൂട്ട് എന്ന് പറയുന്നത്, അതായത് മുട്ടപ്പഴം. ധാരാളം ശിഖരങ്ങൾ ഉണ്ടാകുന്ന നിത്യഹരിത വൃക്ഷത്തിലാണ് ഈ പഴം ഉണ്ടാകുന്നത്. കേരളത്തിലെ എല്ലാ ഭാഗത്തും ശരിക്കും ഇത് കാണപ്പെടുന്നുണ്ട്. ഈ മരം 20 മുതൽ 30 അടി ഉയരത്തിൽ വരെ വളരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഒരു വലിയ മരമാണ്. അപൂർവമായി പ്രാദേശിക വിപണിയിലെ ഈ പഴം വിൽപ്പനയ്ക്ക് എത്താറുണ്ട്. പക്ഷേ നമുക്ക് അധികം അങ്ങനെ കാണാനായിട്ട് സാധിക്കില്ല. പഴത്തിന്റെ ആകൃതിയും ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിന്റെ പ്രത്യേകതയുമാണ് മുട്ടപ്പഴം എന്ന് പേര് വരാൻ കാരണം. പുഴുങ്ങിയ മുട്ടയുടെ മഞ്ഞക്കുരു പോലെയാണ് പഴുത്ത മുട്ടപ്പഴത്തിന്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. മഞ്ഞക്കുരു പൊടിയുന്ന പോലെ ഈ പഴം പൊടിയുകയും ചെയ്യും കേട്ടോ. തൊലി ഒഴിവാക്കിയാണ് ഇത് പൊതുവെ കഴിക്കാറ്. മരത്തിൽ നിന്ന് തന്നെ മൂപ്പത്തി പഴുത്തില്ലെങ്കിൽ ചവർപ്പ് അനുഭവപ്പെടും. നന്നായി പഴുത്താൽ തൊലി മഞ്ഞ നിറമാവുകയും വിണ്ടു കീറുകയും ചെയ്യും. അങ്ങനെയാണ് ഈ പഴം പാകമായോ എന്ന് നമുക്കറിയാൻ സാധിക്കുക. ഇതിന്റെ ഗുണങ്ങൾ കേൾക്കണ്ടേ. വിറ്റാമിൻ എ, വിറ്റാമിൻ സി, പ്രോട്ടീൻ എന്നിവയുടെ കലവറയാണ് ഈ പഴം. വിത്ത് മുളപ്പിച്ചാണ് പുതിയ ചെടി വളർത്തുന്നത്. വിളർച്ച, ക്യാൻസർ, അസിഡിറ്റി തുടങ്ങിയ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി ഉണ്ടാക്കാൻ മുട്ടപ്പഴം വളരെയധികം സഹായിക്കും. ധാരാളം ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ളതിനാൽ പ്രായത്തെ ചെറുത്ത് യുവത്വം നിലനിർത്താനും മുട്ടപ്പഴം സഹായിക്കും. ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴല്ലേ അറിയുന്നത്. കരോട്ടിൻ, വിറ്റാമിൻ എ, അയൺ, നിയാസിൻ, അസ്കോർബിക് ആസിഡ്, ബീറ്റാ കരോട്ടിൻ തുടങ്ങിയ ഒട്ടേറെ പോഷകങ്ങളാണ് ശരിക്കും മുട്ടപ്പഴത്തിൽ അടങ്ങിയിട്ടുള്ളത്. മഞ്ഞ നിറത്തിലുള്ള മുട്ടപ്പഴത്തിൽ ധാരാളം ബീറ്റാ കരോട്ടിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കണ്ണിന്റെ ആരോഗ്യത്തിനും തലമുടിയുടെ വളർച്ചയ്ക്കും മുട്ടപ്പഴം നല്ലതാണ്. ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അംശം രക്തത്തിലെ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കാനും ഇത് ഓർമ്മ ശക്തി കൂട്ടാനും ശരീരത്തിന്റെ ഊർജ്ജം വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെയധികം സഹായിക്കും. മുട്ടപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഫൈബർ കൊളസ്ട്രോൾ കുറയ്ക്കാനും ശരീരത്തിൽ അമിതമായ തോതിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് നീക്കം ചെയ്യാനും സഹായിക്കും. കൂടാതെ മലബന്ധം പരിഹരിക്കാനും പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കുവാനും ഈ മുട്ടപ്പഴം സഹായിക്കും. അപ്പോ നമ്മളൊക്കെ കാണുന്ന മുട്ടപ്പഴം ഒരു നിസ്സാരക്കാരനല്ല. ഒരുപക്ഷെ വിപണിയിൽ ഇത് അധികമായിട്ട് വാങ്ങാനും ലഭിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വീട്ടിലെ ഏത് കാലാവസ്ഥയിലും നന്നായിട്ട് വളരാൻ സാധ്യതയുള്ള ഒരു ഇനമാണ് മുട്ടപ്പഴത്തിന്. ഇത്രയേറെ പ്രയോജനങ്ങളുണ്ട്. ഞാറ്റുവേലയിലൊരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ലൗഡ് സ്പീക്കറിൽ ഞാറ്റുവേല എന്ന സെഗ്മെന്റിൽ ഇനി നമ്മൾ ഇരട്ട വാഴ കൃഷിയെ പറ്റിയാണ് പറയുന്നത്. കേരളത്തിൽ തെങ്ങ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിളയാണ് വാഴ. കൂടുതൽ സ്ഥലങ്ങളിൽ നമ്മൾ വാഴ കൃഷി ചെയ്യാറുണ്ട്. ഏത് സമയത്തും കൃഷി ചെയ്യാവുന്നതും ആദായകരവുമായ ഒരു വിള കൂടിയാണ് നമ്മുടെ വാഴ. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും കർഷകർ വാഴ ഒഴിവാക്കാതെ കൃഷി ചെയ്യുന്നത്. നമ്മൾ ഈ ചെയ്യുന്ന കൃഷി ശാസ്ത്രീയമായി കഴിഞ്ഞാൽ കൂടുതൽ വിളവും അതുവഴി ആദായവും നമുക്ക് ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ചെയ്യാവുന്നതും ആദായകരവുമായ ഒരു കൃഷി രീതിയാണ് ഇരട്ട വാഴ കൃഷി രീതി എന്ന് പറയുന്നത്. സാധാരണ വാഴ നടുമ്പോൾ ഒരു കുഴിയിൽ ഒരു കന്ന് എന്ന തോതിലാണ് നമ്മൾ നടുന്നത്. എന്നാൽ ഇരട്ട വാഴ കൃഷിയിൽ ഒരു കുഴിയിൽ രണ്ട് കന്ന് നടുന്നു. കന്നുകൾ നടുന്നതിന് 15 ദിവസം മുമ്പ് തന്നെ കുഴികൾ തയ്യാറാക്കണം. 50 സെന്റിമീറ്റർ നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയിൽ മേൽമണ്ണും കമ്പോസ്റ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ കലർത്തി കുഴികൾ തയ്യാറാക്കാം. ഇതിൽ കന്നുകൾ നടാവുന്നതാണ്. ടിഷ്യൂ കൾച്ചർ വാഴക്കന്നുകളാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നടുമ്പോൾ കൃത്യമായിട്ട് ഒരു ശ്രദ്ധ കർഷകർ കൊടുക്കണം. പ്ലാസ്റ്റിക് കവറിൽ നെടുകെ കീറി മണ്ണിനും വേരിനും ഇളക്കം തട്ടാത്ത രീതിയിൽ കന്നെടുത്ത് വേണം നടാനായിട്ട്. സാധാരണ രീതിയിൽ കന്നുകൾ നടുമ്പോൾ ചെടികൾക്കും വരികൾക്കുമിടയിൽ 2 മീറ്റർ അകലമാണ് നൽകുക. ഇരട്ട വാഴ കൃഷിയിൽ വരികൾക്കിടയിൽ 3 മീറ്ററും ചെടികൾക്കിടയിൽ 2 മീറ്ററും അകലം നൽകണം. ഈ രീതിയിൽ 1 ഹെക്ടറിൽ ഏകദേശം 1666 കുഴികളും 3332 വാഴകളും നടാനായിട്ട് സാധിക്കും. ഇങ്ങനെ കുഴിയുടെ എണ്ണം കുറയുന്നത് വഴി പണിക്കൂലി കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് ഒരു 44% വരെ പണിക്കൂലി ഇത്തരത്തിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ വളപ്രയോഗ രീതിയെ പറ്റി കേൾക്കണ്ടേ പറയുന്നു. സാധാരണ രീതിയിൽ നടുമ്പോൾ നേന്ത്രൻ വാഴയാണെന്നുണ്ടെങ്കിൽ 190:115:300 എന്ന തോതിലാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കൊടുക്കുന്നത്. ഇരട്ട വാഴ കൃഷിയിൽ ഇതിന്റെ 1/3 ഭാഗം, അതായത് ഒരു 33% നമ്മൾ അധികം കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു കുഴിയിൽ 2 വാഴകളായതിനാൽ ഒരു വാഴയ്ക്ക് കൊടുക്കുന്നതിലും 25% കൂടുതൽ വളം മാത്രമാണ് നൽകുന്നത്. അതുവഴി വളത്തിനായിട്ടുള്ള ചെലവ് നമുക്ക് ഒരു 37% വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. സാധാരണയായി വാഴയ്ക്ക് നൽകുന്ന കൃഷി പ്രവർത്തനങ്ങളെല്ലാം ഇരട്ട വാഴ കൃഷിയിലും ചെയ്യാം. ജലസംരക്ഷണത്തിനായി പുതയിടുക ഈ കൃഷിയിലും ചെയ്യാവുന്നതാണ്. ഒരു കുഴിയിൽ 2 വാഴ നിൽക്കുന്നതിനാൽ 2 വാഴയ്ക്കും കൂടി ഒരു താങ് കൊടുത്താൽ മതിയാകും. അങ്ങനെ താങ്ങിനായുള്ള ചിലവും ചുരുക്കാവുന്നതാണ്. ഇരട്ട വാഴ കൃഷിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഒരേ സമയം വിളവെടുക്കുവാൻ വേണ്ടി കന്ന് നടുമ്പോൾ ഒരേ പ്രായമുള്ള കന്നുകൾ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരേ വലിപ്പത്തിലുള്ള ടിഷ്യൂ കൾച്ചർ തൈകൾ ഉപയോഗിക്കുകയാവും നല്ലത്. ഇല്ലെങ്കിൽ ഒന്നിന് വലിപ്പം കൂടുകയും പെട്ടെന്ന് വിളവെടുക്കാൻ പാകമാവുകയും ചെയ്യും. അത് കർഷകനെ കൺഫ്യൂഷനിലാക്കും. ഇതാണ് ഇരട്ട വാഴ കൃഷിയെ പറ്റി പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ. കേട്ടുകൊണ്ടേ ഇരുന്നുള്ളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ഞാറ്റുവേലയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ജീവി. ഇലയും കായും എല്ലാം ഉപയോഗ്യമായ മുരിങ്ങ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് അകത്തിച്ചീര എന്ന് പറയുന്നത്. മധ്യകേരളത്തിൽ അഗസ്ത്യാർ മുരിങ്ങ എന്നും തമിഴിൽ അകത്തി എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ഒരു ഐറ്റം. ഇലയും പൂവും കറിവയ്ക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. മുരിങ്ങാക്കായ് പോലുള്ള കായും ഇതിനുണ്ട് കേട്ടോ. ഒരു കായിൽ 15 മുതൽ 50 വിത്തുകൾ ഉണ്ടാവും. അകത്തിച്ചീരയുടെ ഇല വളരെ പോഷക സമ്പുഷ്ടമാണ്. കാൽസ്യം, ഇരുമ്പ്, ഫോസ്ഫറസ് എന്നീ മൂലകങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും അത്യുത്തമമാണ് ഈ ഒരു ചീര എന്ന് പറയുന്നത്. അയഡിനടങ്ങിയ അപൂർവം പച്ചക്കറികളിൽ ഒന്നാണ് അകത്തി. അയഡിനടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ വളരെ കുറവാണ്. അതിൽ ഏറ്റവും പ്രധാനമായും നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് അകത്തി. പ്രോട്ടീൻ, കൊഴുപ്പ്, അന്നജം, നാരുകൾ എന്നിവയും അകത്തി ഇലകളിൽ അടങ്ങിയിട്ടുണ്ട്. ആവശ്യ വിറ്റാമിനുകളാലും സമ്പുഷ്ടം തന്നെയാണ് കേട്ടോ ഇത്. ഇതിന്റെ തൊലി, ഇല, പുഷ്പം, ഇളം കായകൾ എന്നിവ ഔഷധയോഗ്യ ഭാഗങ്ങളാണ്. ഇല പിഴിഞ്ഞ് അരിച്ചെടുത്ത് നസ്യം ചെയ്യുന്നത് കഫവും നീർക്കെട്ടും മാറാൻ വളരെയധികം സഹായകരമാണെന്ന് ആയുർവേദം പറയുന്നു. ഇത് തലവേദന, ചുമ, അപസ്മാരം എന്നീ രോഗങ്ങൾക്കും ശമനമുണ്ടാക്കും. അകത്തിയുടെ ഇല നെയ്യിൽ വറുത്ത് സേവിക്കുന്നത് നിശാന്തത അകറ്റും. ജീവകം എയുടെ അഭാവം കൊണ്ടുണ്ടാകുന്ന എല്ലാ നേത്ര രോഗങ്ങൾക്കും അകത്തി പ്രയോജനകരമാണെന്നും ആയുർവേദ വിദഗ്ധർ പറയുന്നുണ്ട്. അകത്തി വീടുകളിലെ തോട്ടങ്ങളിൽ വെച്ചുപിടിപ്പിക്കാവുന്ന ഒരു സസ്യമാണ്. മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയമാണ് അകത്തി നടാൻ ഏറ്റവും അനുയോജ്യം. വിത്തുകൾ പാകിയ ശേഷം പിന്നീട് പറിച്ചു നടുന്നതാണ് ഉത്തമം. ചെടികൾ തമ്മിൽ 5 മുതൽ 6 മീറ്റർ അകലമുണ്ടായിരിക്കണം. ചെടി 1 വർഷത്തിൽ 5 മുതൽ 10 കിലോഗ്രാം വരെ ജൈവവളം ചേർത്ത് കൊടുക്കുകയും വേണം. നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ജൈവ കീടനാശിനികളെ പറ്റിയാണ് ഇനി ഞാറ്റുവേലയിൽ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

നമുക്ക് വളരെ ഈസിയായി തയ്യാറാക്കാൻ കഴിയുന്ന ചില ജൈവ കീടനാശിനികളെ പരിചയപ്പെടാം. പലതും നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം കർഷകരുടെ ഒരു സ്ഥിരം മിത്രമാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ചേരുവകൾ എന്ന് നോക്കാം. വെള്ളം 1 ലിറ്റർ ആണ് വേണ്ടത്. മഞ്ഞ നിറത്തിലുള്ള സാധാരണ ബാർ സോപ്പ് ഉണ്ടല്ലോ, അതൊരു 5 ഗ്രാം. ഡിറ്റർജന്റിന്റെ സോപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത്. തൊലി കളഞ്ഞ 20 ഗ്രാം വെളുത്തുള്ളി, വേപ്പെണ്ണ 20 മില്ലി. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം. 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം ബാർ സോപ്പ് നന്നായിട്ട് ലയിപ്പിക്കുക. ഇതിൽ 20 ഗ്രാം തൊലി കളഞ്ഞ വെളുത്തുള്ളി അരച്ച് നീരെടുത്ത് ചേർക്കുക. 20 മില്ലി ലിറ്റർ വേപ്പെണ്ണ ഇതിൽ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. എന്താണ് ഇതിന്റെ പ്രയോജനം? പച്ചക്കറി വിളകളിലെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ തളിക്കാമെന്നുള്ളതാണ്. വളരെ ഫലപ്രദമായ ഒന്നാണ് കേട്ടോ. ഇതിന്റെ ഉപയോഗ രീതി നേർപ്പിക്കാതെ നേരിട്ട് ഇലകളുടെ അടിഭാഗത്ത് കൂടി വീഴത്തക്ക രീതിയിലാണ് ഇത് തളിക്കേണ്ടത്. വേപ്പെണ്ണ എമൻഷൻ ഇതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിനെന്തൊക്കെ വേണം? വേപ്പെണ്ണ 1 ലിറ്റർ വേണം. ബാർ സോപ്പ് 60 ഗ്രാം മതി. അതും ഡിറ്റർജന്റ് സോപ്പ് ഒഴിവാക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. വെള്ളം 1/2 ലിറ്റർ. ഇത് തയ്യാറാക്കുന്ന വിധം, നമ്മൾ ഈ 60 ഗ്രാം ബാർ സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചൊരു ലായനി ആദ്യം തയ്യാറാക്കണം. അതിൽ 1 ലിറ്റർ വേപ്പെണ്ണ ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ കീടനാശിനി റെഡിയായി. ഇതിന്റെ ഏറ്റവും വലിയ പ്രയോജനം ഈ പയറൊക്കെ കൃഷി ചെയ്യുന്നവർക്കാണ് കേട്ടോ. പയറിനെ ആക്രമിക്കുന്ന ചിത്രകീടം, പേനുകൾ എന്നിവയെല്ലാം, അതുപോലെ തന്നെ പാവൽ, പടവലം മുതലായ വിളകളിൽ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ, പുഴുക്കൾ, വണ്ടുകൾ എന്നിവയൊക്കെ ഇത് നന്നായിട്ട് റെസിസ്റ്റ് ചെയ്യും. ഉപയോഗ രീതി എന്ന് പറയുന്നത്, ഇതൊരു 10 ഇരട്ടി വെള്ളത്തിൽ, അതായത് ഒരു 15 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് പയറിന്റെ ചിത്രകീടം, പേനുകൾ എന്നിവയ്ക്കെതിരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 20 ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം പാവൽ, പടവലം മുതലായ വിളകളിൽ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾ, ഇല കാർന്നു തിന്നുന്ന പുഴുക്കൾ, വണ്ടുകൾ എന്നിവയ്ക്കെതിരെ പ്രയോഗിക്കേണ്ടത്. വേപ്പിൻ കുരിശത്ത് ലായനിയും ഇതേപോലെ തന്നെയാണ്. അതിന്റെ പ്രധാനമായിട്ടും വേണ്ടുന്ന ചേരുവകൾ വേപ്പിൻ കുരിശത്ത് 50 ഗ്രാം, 1 ലിറ്റർ വെള്ളം എന്നിവയാണ്. വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാനും സാധിക്കും. 50 ഗ്രാം മൂപ്പത്തിയ വേപ്പിൻ കുരു പൊടിച്ച് കിഴികെട്ടി വെള്ളത്തിൽ 12 മണിക്കൂർ മുക്കി വെക്കുക. അതിനുശേഷം കിഴി പല പ്രാവശ്യം വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ് സത്ത് പുറത്തെടുക്കുക. ഇളം തവിട്ട് നിറത്തിൽ സത്ത് വരുന്നത് വരെ കിഴി വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞെടുക്കുക. ഈ ലായനി ചെടികളിൽ നമുക്ക് നേരിട്ട് തളിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് പ്രയോജനം? എല്ലാത്തരം കീടങ്ങളെയും, പ്രത്യേകിച്ച് ഇല, കായ്, കാർന്നു തിന്നുന്ന പുഴുക്കൾ, പച്ചത്തുള്ളൻ എന്നിവയെ നിയന്ത്രിക്കാൻ സാധിക്കും. അതായത് പ്രയോജനം കുറച്ചുകൂടി കൂടുതലാണ്. ഉപയോഗ രീതി നേർപ്പിക്കാതെ നേരിട്ട് ഇലകളുടെ അടിഭാഗത്ത് കൂടി വീഴത്തക്ക രീതിയിൽ ആഴ്ചയിൽ 1 തവണ തളിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കീടാക്രമണം രൂക്ഷമാണെങ്കിൽ 3 ദിവസത്തിലൊരിക്കൽ 3 പ്രാവശ്യം തളിക്കുക. ഇനി വേപ്പെണ്ണ ആവണക്കെണ്ണ വെളുത്തുള്ളി മിശ്രിതമുണ്ട്. കേൾക്കാം നമുക്ക് അതിനെപ്പറ്റി, അത് തയ്യാറാക്കുന്ന വിധത്തെ പറ്റിയും പഠിക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ട.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

നമുക്ക് സിമ്പിളായി തയ്യാറാക്കാൻ കഴിയുന്ന ഓരോ ജൈവ കീടനാശിനികളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീട്ടില് അടുക്കളത്തോട്ടത്തിലോ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ കൃഷി ചെയ്യുന്നവർക്കും വളരെ പ്രയോജനകരം തന്നെയാണ് കേട്ടോ. വീട്ടിൽ കൃഷി ചെയ്യുന്നത് തന്നെ നമുക്ക് ശുദ്ധമായ പച്ചക്കറി കഴിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റോട് കൂടിയാണ്. അപ്പോൾ വേപ്പെണ്ണ, ആവണക്കെണ്ണ, വെളുത്തുള്ളി മിശ്രിതം, ഇതിന്റെ ചേരുവകൾ: വേപ്പെണ്ണ 80 മില്ലിലിറ്റർ, ആവണക്കെണ്ണ 20 മില്ലി, വെളുത്തുള്ളി 120 ഗ്രാം, ബാർ സോപ്പ് 6 ഗ്രാം, വെള്ളം 6 ലിറ്റർ എന്നിവയാണ്. ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഡിറ്റർജന്റ് സോപ്പ് ഒഴിവാക്കണമെന്നുള്ളതാണ്. എടുത്തിരിക്കുന്ന 6 ഗ്രാം ബാർ സോപ്പ് 50 മില്ലിലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് സോപ്പ് ലായനി തയ്യാറാക്കുക. 20 മില്ലി ആവണക്കെണ്ണയും 80 മില്ലി വേപ്പെണ്ണയും കൂടി ചേർത്ത് മിശ്രിതം തയ്യാറാക്കുക. സോപ്പ് ലായനിയും ആവണക്കെണ്ണ വേപ്പെണ്ണ മിശ്രിതവും ചേർത്ത് ഇളക്കി എമൽഷൻ ഉണ്ടാക്കാം. ഈ എമൽഷൻ 6 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് നേർപ്പിക്കണം. ഇതിൽ 120 ഗ്രാം വെളുത്തുള്ളി നല്ലതുപോലെ അരച്ചും ചേർക്കണം. എന്താണ് പ്രയോജനം? നീരൂറ്റി കുടിക്കുന്ന ജീവികളെ നിയന്ത്രിക്കുന്നതിനും അതുവഴി അത് പരത്തുന്ന മൊസൈക്ക് രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കും. ഉപയോഗ രീതി എന്ന് പറയുന്നത് കീടനാശിനി അരിച്ചെടുത്ത് ഇലകളുടെ അടിവശത്ത് പതിക്കുന്ന രീതിയിൽ തളിക്കുക എന്നുള്ളതാണ്. വേപ്പിലെ കഷായം നമ്മൾ ഏറെ കേട്ടിട്ടുള്ള ഒന്നാണല്ലേ. ഇതിന്റെ ചേരുവകൾ: വേപ്പില 100 ഗ്രാം, വെള്ളം 5 ലിറ്റർ എന്നിവ മാത്രമാണ്. 100 ഗ്രാം വേപ്പില എടുത്ത് 5 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് തണുപ്പിക്കുക. ഏറ്റവും സിമ്പിളായിട്ട് നമുക്കിത് നിർമ്മിക്കാൻ സാധിക്കും. പ്രയോജനം എന്ന് പറയുന്നത് വെണ്ട, വഴുതന തുടങ്ങിയ വിളകളിലെ വിരകളെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഉപയോഗ രീതി: ചെടി നടുന്നതിന് 1 ആഴ്ച മുമ്പ് വേപ്പിലെ കഷായം മണ്ണിൽ ഒഴിച്ചു കൊടുക്കണം. വേപ്പിൻ പിണ്ണാക്കും ഇതുപോലെയുണ്ട്. തടങ്ങളിൽ അടിവളത്തോടൊപ്പം വേപ്പിൻ പിണ്ണാക്ക് ചേർത്ത് കൊടുക്കുന്നത് ട്രൈക്കോഡെർമ പോലെയുള്ള മിത്രക്കുമ്പുകളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. വേപ്പിൻ പിണ്ണാക്ക്, ആവണക്കിൻ പിണ്ണാക്ക് തുടങ്ങിയവ മണ്ണിൽ ചേർക്കുന്നത് ചെടിയുടെ വേരുകളെ ആക്രമിക്കുന്ന ചില വിരകളുണ്ട്, അവയെ നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ്. 1 ചതുരശ്ര മീറ്ററിന് 200 ഗ്രാം എന്ന തോതിൽ ഇവ മണ്ണിൽ ചേർക്കണം. പുകയില കഷായം, അതും നമ്മൾ വീട്ടില് നിർമ്മിക്കുന്നതാണ്. പുകയില 250 ഗ്രാം, ബാർ സോപ്പ് 50 ഗ്രാം, വെള്ളം 2.5 ലിറ്റർ എന്നിവയാണ് വേണ്ടുന്നത്. എങ്ങനെ തയ്യാറാക്കാം? 250 ഗ്രാം പുകയില ചെറുതായി അരിഞ്ഞ് 2.5 ലിറ്റർ വെള്ളത്തിൽ കുതിർത്ത് 1 ദിവസം വയ്ക്കുക. അതിനുശേഷം പുകയില കഷ്ണങ്ങൾ പിഴിഞ്ഞ് അതിന്റെ ചണ്ടി മാറ്റുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ കഷായം പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലും ആകാം. അപ്പോ കർഷകർക്ക് ശത്രുക്കളായിട്ടുള്ള ഒരുപാട് കീടങ്ങളും പ്രാണികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ രാസ കീടനാശിനികൾ വാങ്ങി ഉപയോഗിക്കാതെ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള പുകയില കഷായവും വേപ്പെണ്ണ, ആവണക്കെണ്ണ വെളുത്തുള്ളി മിശ്രിതവും വേപ്പിൻ കുരിശത്തിലായനിയും വേപ്പെണ്ണ എമൻഷനും വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും ഒക്കെ തയ്യാറാക്കി പ്രയോഗിച്ചാൽ വളരെ എഫക്റ്റീവ് തന്നെയായിരിക്കും. ഞാറ്റുവേലയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun,
1: and exciting prizes.
2: നിങ്ങളുടെ evening tea time കളറാക്കാ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയ ആശ്രയ FM 90. Super fun hub for your super cool evening.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.

കണ്ണിന് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ വിളവ് ലഭിക്കുവാൻ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളപ്പുറം നമ്മൾ നടുന്ന പച്ചക്കറികളൊക്കെ നമുക്ക് വിളവ് തരും. വീടിന് ചുറ്റും അല്പമെങ്കിലും സ്ഥലമുള്ളവർക്ക് ഒന്ന് മനസ്സ് വെച്ചാൽ നല്ല പച്ചക്കറി തോട്ടം നിർമ്മിക്കാനായിട്ട് കഴിയും. കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശവും വെള്ളവും ലഭിക്കുന്നിടമാണ് കൃഷിക്ക് ഏറ്റവും അഭികാമ്യം. ദീർഘകാലം വിളവ് തരുന്ന കറിവേപ്പ്, മുരിങ്ങ, നാരകം പോലുള്ള വിളകൾക്ക് വീട്ടുവളവിൽ പ്രത്യേകം സ്ഥലം കണ്ടെത്തണം. തണലിൽ വളരാൻ കഴിയുന്ന ഇഞ്ചി, മഞ്ഞൾ, ചേന, ചേമ്പ്, കാച്ചിൽ, മധുരക്കിഴങ്ങ് എന്നിവ ഇടവിളകളായിട്ട് കൃഷി ചെയ്യാം. ഇവയ്ക്കിടയിൽ വീട്ടാവശ്യത്തിനുള്ള മുളക്, കാന്താരി എന്നിവയും നടാം. ഒരേ സ്ഥലത്ത് വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്യുന്നത് മൂലം കീടരോഗാക്രമണം തടയാനും മണ്ണിലെ വ്യത്യസ്ത തലങ്ങളിലെ ജൈവാംശം ഉപയോഗപ്പെടുത്താനും കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. ചീര, വെള്ളരി, പാവൽ, പയർ, വെണ്ട, മത്തൻ, പടവലം എന്നിവയ്ക്കെല്ലാം നല്ല വെയിൽ വേണം. അധികം വെയിൽ വേണ്ടാത്ത വിളകളാണ് ഈ മുളകും തക്കാളിയും. അതുകൊണ്ടാണ് അവ നമുക്ക് ഇടവിളയായിട്ട് നടാം എന്ന് പറഞ്ഞത്. അപ്പോ ശരിക്കും നമ്മൾ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പരമാവധി സ്ഥലം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല വിളവായിരിക്കും നമുക്ക് തരുന്നത് കേട്ടോ. ഇന്നത്തെ ലൗഡ് സ്പീക്കർ നമ്മൾ വൈറ്റപ്പിയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ഹായ് ഹലോ നമസ്കാരം, വെരി ഗുഡ് ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ആശ്രയ പ്രീമിയർ ലീഗ് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം APL-ഉമായിട്ട് ഇതാ ഈ ഒരു മനോഹരമായ വൈകുന്നേരത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വേറെ ആരുമല്ല, RJ അനൂഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ആശ്രയ FM 90 ലൗഡ് സ്പീക്കറിലൂടെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടിങ്ങനെ ചായ കുടിക്കാനായിട്ടുള്ള ഒരു വെമ്പലിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ചായക്കൊപ്പം തന്നെ അടിപൊളി ഗെയിമൊക്കെ ആയിട്ടാണിതാ ഇന്ന് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് എന്ന ഈ ഒരു ഗെയിമിംഗ് പ്രോഗ്രാമിലൂടെ. അപ്പോൾ എന്തായാലും ഗെയിം കളിക്കാനായിട്ട് റെഡി ആയിട്ടുള്ളവരാരും എവിടെയും പോകരുത്. ഗെയിം എന്താണ് എന്നുള്ളത് വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ഗെയിമിന് മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ കൊട്ടാരഗ്രാം ശിലങ്ക റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് നിങ്ങളെ കാത്ത് കാത്തിവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ടും ഗെയിമിൽ നല്ല അടിച്ചു പൊളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഫ്രൈഡേയിൽ പരിഗണിക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി അങ്ങ് എടുത്തു പറയുകയാണ്. അപ്പോൾ ലക്കി ഡ്രോയിലൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തിക്കായിരിക്കും ഗിഫ്റ്റ് ലഭിക്കുക. അപ്പോൾ ഈ വീക്ക് കംപ്ലീറ്റ് ആയിട്ടും ഗെയിമിൽ മസ്റ്റായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഐശ്വര്യമായിട്ട് ആശ്രയ പ്രീമിയർ ലീഗ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നല്ല രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നത്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അങ്ങനെ ചായയൊക്കെ കുടിച്ച് പാട്ടൊക്കെ കേട്ടിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്ന സമയമാണ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞത് ആ 18 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ഗെയിം എന്താണെന്ന് അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്തായാലും ഇന്നത്തെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിവ് സമ്പാദിക്കുന്ന ഒരു ഗെയിമാണ്. പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്ന് ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് നമ്മൾ കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും അറിവ് സമ്പാദിക്കാനായിട്ടും അറിവ് പകർന്നു നൽകാനായിട്ടും എല്ലാവരും റെഡിയല്ലേ? നമ്മളിത് ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്, അർത്ഥശാസ്ത്രത്തിന്റെ പിതാവ് കർത്താവ് ആരാണ് എന്നതാണ് ക്വസ്റ്റ്യൻ കേട്ടോ. വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് നിങ്ങളുടെ ആൻസറൊക്കെ അറിയിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-49090 എന്ന നമ്പറിലേക്കാണ്. അപ്പം അർത്ഥശാസ്ത്രത്തിൻ്റെ കർത്താവ് ആരാണ് എന്ന് വേഗം കണ്ടുപിടിച്ച് ആൻസർ അറിയിച്ചോളൂ. മറക്കേണ്ട, നമ്മുടെ കൊട്ടാരക്കര ചിലങ്കാ റിയൽ എസ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റാണ് നിങ്ങളെ കാത്തുകാത്ത് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ ദാ എടുത്ത് വീണ്ടും വീണ്ടും അങ്ങ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ആലോചിക്കാനായിട്ട് ഒരു ചെറിയ ബ്രേക്ക് തരാം. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ RJ അനുഷ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞ് 37 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് GK ക്വസ്റ്റ്യൻ ആൻസർ ഗെയിം ആണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, അർത്ഥശാസ്ത്രത്തിന്റെ കർത്താവ് ആരാണ് എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. അപ്പൊ എന്തായാലും ആൻസർ അറിയിക്കാനായിട്ട് ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാ സംസാരിക്കുന്നേ?
3: ജ്യോതിർ ശിവ.
2: എന്തൊക്കെയുണ്ട് വിശേഷം?
3: നല്ല വിശേഷം.
2: നന്നായിട്ട് പോകുന്നല്ലേ. ചായക്ക് കുടിച്ചോ?
3: കുടിച്ചു.
2: എന്നതായിരുന്നു ചായയുടെ കൂടെ കഴിക്കാനായിട്ട്?
3: അവലായിരുന്നു.
2: ഇഷ്ടപ്പെട്ടോ? അവല്
3: ഇഷ്ടപ്പെട്ടു.
2: ഓക്കെ. അപ്പൊ അവലൊക്കെ കഴിച്ച് ചായക്ക് കുടിച്ച് ഇങ്ങനെ എനർജറ്റിക് ആയിട്ട് നിക്കാണ്. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങ് പോരട്ടെ. അർത്ഥശാസ്ത്രത്തിന്റെ കർത്താവ് ആരാണ് എന്നതാണ് ചോദ്യം കേട്ടോ. ആരാണ്?
3: ആഡം സ്മിത്ത്.

സോ മച്ച് ഫോർ കോളിംഗ്. അപ്പം എന്തായാലും മോൻ വിളിച്ചു, ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ആൻസർ വരുന്നത് ചാണക്യൻ എന്നുള്ളതാണ്. അർത്ഥശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാണക്യനാണ്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷെമി, വിഷ്ണു എന്നിവർ ചേർന്നിട്ടാണ്. ഇവരും ആഡം സ്മിത്ത് എന്ന് തന്നെയാണ് അയച്ചിരിക്കുന്നത്, ബട്ട് റോങ് ആയിട്ടുള്ള ആൻസറാണ്. സഹദേവൻ ചേട്ടൻ ചാണക്യൻ എന്നാണ് അയച്ചിരിക്കുന്നത്. തങ്കമണി ടീച്ചർ, സാവിത്രി ഫ്രം കൊട്ടാര ചാണക്യൻ എന്നാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. മേരിക്കുട്ടി കൗഡില്യൻ എന്നുള്ള ആൻസറാണ് അയച്ചിരിക്കുന്നത്. ആൻഡ് ജ്യോതിർ ശിവ ആഡം സ്മിത്ത് എന്നാണ് അയച്ചിരിക്കുന്നത്. അർച്ചന, ഐശ്വര്യ, അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും ചാണക്യൻ എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. ബി സി 4-ാം നൂറ്റാണ്ടിൽ ചാണക്യൻ, അതായത് കൗഡില്യനാണ് സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള വിഖ്യാതമായിട്ടുള്ള ഒരു രാഷ്ട്ര തന്ത്ര സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥമാണ് ആക്ച്വലി ഒരു അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ ആക്ച്വലി എടുത്തു പറയുന്നത് ഈ ഭരണതന്ത്രം, നയതന്ത്രം, സൈനിക സംഘാടനം, നീതിന്യായം ഇവയൊക്കെ കുറിച്ചിട്ടാണ് ഡീറ്റെയിൽഡായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ കൗഡില്യൻ അഥവാ ചാണക്യനാണ്. കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, 1-ാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. 1-ാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ്? അപ്പോൾ ആൻസർ വേഗം കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ. 9526-49090 എന്ന നമ്പറിലേക്ക്. Yeah.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Cheta, ee onathinu veettil furniture o adu Malaysian trip o
3: ee paranjathu rendu orumichayalo
2: orumichayittano
4: Demos Furniture Ultimate Owner Fest up to 60% off koodare free Malaysia trip nedanulla suvarna avasaram ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam mathramalla aagarshakamaya giftukalum
2: appol ee onam Demos Furniture-il thanne
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ അപ്പോൾ ഇന്ന് നമ്മൾ ജി കെ ക്വസ്റ്റ്യൻ ആൻസർ ഗെയിമാണ് ഇങ്ങനെ എ പി എല്ലിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രേക്കിന് മുൻപായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം അത് ഏതാണ് എന്നതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. 1857 ആദ്യത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻസറാണ് അർച്ചന അയച്ചിരിക്കുന്നത്. മേരിക്കുട്ടി, സഹദേവൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും 1857 എന്ന് തന്നെയാണ്. അനുഗ്രഹ, ഐശ്വര്യ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു 1857. രമ്യ, അനിൽകുമാർ, ജ്യോതിർ, ശിവ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും 1857 എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് റിയയാണ്. ആൻസർ 1857 എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് റിയ അയച്ചിരിക്കുന്നത്. ആൻഡ് വിഷ്ണു, ഷമി, തങ്കമണി ടീച്ചർ, സാവിത്രി ഫ്രം കൊട്ടാരക്കര എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും 1857 എന്ന് തന്നെയാണ്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രവീണാണ്. പ്രവീണ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് 1857 എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് എന്ന ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 1857 ആണ്. എല്ലാവരും കറക്റ്റ് ആൻസറാണ് അയച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ അയച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിച്ചുകൊണ്ട് നമ്മളിത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് ആരാണ് എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് ആരാണ്? അപ്പോൾ വേഗം ആൻസർ കണ്ടുപിടിച്ച് അറിയിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474291909 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ട നമ്പർ. 9526499090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കേട്ടത് സത്യമാണ്, അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
4: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
5: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
6: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
2: അയ്യോ അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, എം സി റോഡ്, കൊട്ടാരക്കര.
3: അറിഞ്ഞില്ലേ, ഷെർപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ഷെർപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
4: ശിൽപ ജുവലേഴ്സ്, ഓയിൽ റോഡ്, ചന്ദമുക്ക് കൊട്ടാരക്കര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്,
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ അബോജി കെ. ക്വസ്റ്റ്യൻ ആൻസർ ഗെയിം ആണ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതായിരുന്നു, സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് ആരെ എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. അപ്പം അതിനെന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. സർ സിറിൽ റാഡ്ക്ലിഫ് എന്നുള്ളൊരു ആൻസറാണ് അർച്ചന അയച്ചിരിക്കുന്നത്. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസറും സിറിൽ റാഡ്ക്ലിഫ് എന്ന് തന്നെയാണ്. ആൻഡ് ജ്യോതി ശിവ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് രാധാനാഥ് സിക്ദാർ എന്നുള്ളൊരു ആൻസറാണ്. ഐശ്വര്യ അനുഗ്രഹം എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സർവേ ഓഫ് ഇന്ത്യ എന്നാണ്. സഹദേവൻ ചേട്ടൻ, സാവിത്രി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും ദ സർവേ ഓഫ് ഇന്ത്യ എന്നുള്ളൊരു ആൻസറാണ്. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ സിറിൽ റാഡ്ക്ലിഫ് എന്നുള്ളൊരു ആൻസറാണ്. ആൻഡ് കൊട്ടാരക്കരയിൽ നിന്നും ഷൈൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സർവേ ഓഫ് ഇന്ത്യ എന്ന പേരുള്ള സർക്കാർ ഏജൻസിയാണ് ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് എന്നുള്ളൊരു ആൻസറാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മേരിക്കുട്ടിയാണ്. സർ സിറിൽ റാഡ്ക്ലിഫ് എന്നുള്ളൊരു ആൻസറാണ് മേരിക്കുട്ടി അയച്ചിരിക്കുന്നത്. ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് മജീദിക്കയാണ്. റാഡ്ക്ലിഫ് എന്നുള്ളൊരു ആൻസറാണ് മജീദിക്കയും അയച്ചിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഭൂപട രചനയ്ക്കും മാപ്പിംഗിനും അതുപോലെ തന്നെ ഭൂസർവേ നടത്തുന്നതിനുമുള്ള ഇന്ത്യയിലൊരു സർക്കാർ കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ഇവിടെയാണ് ഭൂപടമൊക്കെ വരയ്ക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയ വ്യക്തി എന്നുള്ളതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ള ആൻസർ വരുന്നത് സിറിൽ റാഡ്ക്ലിഫ് ആണ്. അദ്ദേഹം ഈ ഒരു സർവേ ഓഫ് ഇന്ത്യ എന്നുള്ള സ്ഥാപനത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഭൂപടം തയ്യാറാക്കിയിട്ടുള്ളത്. ആക്ച്വലി ഇദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിനായിട്ട് അതിരുകൾ നിർണ്ണയിച്ചിട്ടുണ്ട് ഒരു ബ്രിട്ടീഷ് അഭിഭാഷകനും നിയമജ്ഞനുമായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മാത്രമല്ല 1947 ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള അതിർത്തി രേഖയായിട്ടുള്ള റാഡ്ക്ലിഫ് രേഖ തയ്യാറാക്കിയതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനായിരുന്നു. അപ്പൊ എന്തായാലും കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാചുലേഷൻ അറിയിക്കുകയാണ്. അറിയിച്ചുകൊണ്ട് നമ്മളിതാ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയത് ആരാണ്, പദ്ധതി ഉണ്ടാക്കിയ വ്യക്തി ആരാണ് എന്നുള്ളത് ാണ് ചോദ്യം കേട്ടോ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനുള്ള പദ്ധതി തയ്യാറാക്കിയ വ്യക്തി ആരാണ്? അപ്പോൾ ആൻസർ അറിയാമെങ്കിൽ ലൈവിലേക്ക് വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 0474-291-9090 എന്ന നമ്പറിലേക്കാണ്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526-4-9090 എന്ന നമ്പറിലേക്കാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
9: ശനിയാഴ്ച വാങ്ങാനേ. അൾജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
8: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൾജോയിൽ.
9: അൾജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൾജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൾജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: കേട്ടോണ്ടിരിക്കുന്നത് ആശ്രയ പ്രീമിയർ ലീഗ് ആണ്. വിത്ത് മീ ആർ ജെ അനുഷ 5:00 ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞ് 37 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ബ്രേക്കിന് മുൻപായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയത് ആര് എന്നുള്ളതായിരുന്നു ആ ഒരു ചോദ്യം കേട്ടോ. എന്തായാലും നമുക്ക് വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സാവിത്രി ചേച്ചി ആണ്. സർദാർ വല്ലഭായി പട്ടേൽ എന്നുള്ള ഒരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. കുഞ്ഞുപിള്ള ചേട്ടൻ പറഞ്ഞിരിക്കുന്നതും സർദാർ വല്ലഭായി പട്ടേൽ എന്നാണ്. അർച്ചന, മേരിക്കുട്ടി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈസ് BP മേനോൻ എന്നുള്ളൊരു ആൻസറാണ്. ആൻഡ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് സഹദേവൻ ചേട്ടനാണ്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എന്നുള്ളൊരു ആൻസറാണ് അയച്ചിരിക്കുന്നത്. ഐശ്വര്യ അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സർദാർ വല്ലഭായി പട്ടേൽ ആൻഡ് BP മേനോൻ എന്നുള്ളൊരു ആൻസറാണ്. മജീദ് ഖാൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും സർദാർ KM പണിക്കർ ആൻഡ് VP മേനോൻ എന്നുള്ളൊരു ആൻസറാണ്. തങ്കമണി ടീച്ചർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സർദാർ വല്ലഭായി പട്ടേൽ. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ സർദാർ KM പണിക്കർ ആൻഡ് VP മേനോൻ എന്നുള്ളൊരു ആൻസറാണ്. രമ്യ അനിൽകുമാർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ ഈ സർദാർ വല്ലഭായി പട്ടേൽ എന്നുള്ള ഒരു ആൻസറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയത് ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് VP മേനോനാണ് കേട്ടോ. ഇദ്ദേഹമാണ് ഇന്ത്യ വിഭജന കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഏകീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി. മാത്രമല്ല ഈ വിഭിന്ന നാട്ടുരാജ്യങ്ങളെ സൈനിക നടപടികൾ കൂടാതെ തന്നെ നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനായിട്ട് സർദാർ വല്ലഭായി പട്ടേലിനെ പ്രാപ്തനാക്കിയ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഉപദേശവും സഹായവും ഒക്കെ കൊണ്ടിട്ടാണ് അങ്ങനെ ഇത്രയും വേഗം തന്നെ നാട്ടുരാജ്യങ്ങളെ ഒരുമിപ്പിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇത് നടത്തിയ വ്യക്തി ആരാന്ന് ചോദിക്കും.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: കേട്ടത് സത്യമാണ്. അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ദി കംപ്ലീറ്റ് മദർഹുഡ് പാക്കേജ്. പ്രഗ്നൻസിയുടെ ആദ്യ ദിനം മുതൽ പ്രസവം വരെ ഡോക്ടർ പരിശോധനകൾ, രക്തപരിശോധനകൾ, സ്കാനിംഗ് എന്നിവയുൾപ്പെടെ നോർമൽ ഡെലിവറിക്ക് വെറും 22,000 രൂപയും സിസേറിയന് 49,000 രൂപയും മാത്രം.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ആശ്രയ പ്രീമിയർ ലീഗ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ കേരളത്തിലെ വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണ് എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടായിരുന്നു നമ്മൾ ബ്രേക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. വാട്സപ്പിൽ വന്നിരിക്കുന്ന ആൻസേഴ്സ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. 1921 എന്നുള്ളൊരു ആൻസറാണ് അറിയിച്ചിരിക്കുന്നത്. ഐശ്വര്യ അനുഗ്രഹ എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് 1921 വർഷം നവംബർ 19 എന്നുള്ളൊരു ആൻസറാണ്. മജീദിക്ക, വിഷ്ണു, ഷെമി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് 1921 എന്നുള്ളൊരു ആൻസറാണ്. സഹദേവൻ ചേട്ടൻ, തങ്കമണി ടീച്ചർ, സാവിത്രി ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും 1921 നവംബർ 20 എന്നുള്ളൊരു ആൻസറാണ്. മേരിക്കുട്ടി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നതും 1921 എന്നുള്ളൊരു ആൻസറാണ്. ആൻഡ് ഫൈനലി നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രവീൺ ആണ്. പ്രവീൺ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്ന ആൻസർ 1921 എന്നുള്ള ഒരു ആൻസറാണ്. അപ്പോൾ വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നവംബർ 19, 1921 അന്ന് ബ്രിട്ടീഷ് ഭരണകാലമാണ്. അന്ന് മലബാർ കലാപത്തിനിടയിൽ നടന്നിട്ടുള്ള ഏറ്റവും ദാരുണമായിട്ടുള്ളൊരു കൂട്ടക്കൊല എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ട്രാജഡിയാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. അതായത് സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കലാപകാരികളെന്ന് ആരോപിച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന 100 മാപ്പിള സമരക്കാരെ തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലെ ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അടച്ചുപൂട്ടിയ ഒരു ചരക്ക് വണ്ടിയിൽ അവർ കുത്തി നിറക്കിയിട്ടുണ്ടായി. അതായത് ഈ ഗുഡ്സ് വാഗണിൽ. അപ്പോൾ വായുസഞ്ചാരമില്ലാത്ത ആ ഒരു ചെറിയ വാഗണിൽ ശ്വാസം മുട്ടി 70 പേരാണ് അന്ന് ദാരുണമായിട്ട് മരിച്ചത്. അങ്ങനെയാണ് ഇത് വാഗൺ ട്രാജഡി എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ എന്തായാലും കറക്റ്റ് ആൻസർ അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻ അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5:55 ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തേക്ക് എന്തായാലും ആശ്രയ പ്രീമിയർ ലീഗ് വൈൻഡ് അപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ APL കേട്ടറിഞ്ഞു അല്ലേ. എന്തായാലും ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഒ ക്ലോക്ക്.

കോപ്പർ നാണയങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നു. ഗുണ്ടകളുടെ അകമ്പടിയോടെ ഒരാൾ അത് ക്രൂരമായ അഹങ്കാരത്തോടെ എറിഞ്ഞു കൊടുക്കുകയാണ്. ആ നാണയങ്ങൾ താഴെ വീഴുമ്പോൾ ഒന്നിൽ പോലും ഒന്ന് കൈക്കലാക്കാൻ വിശപ്പടക്കാൻ പാടുപെടുന്ന മനുഷ്യർ പരസ്പരം തല്ലുകൂടുന്നു. ഒരെണ്ണം സംഘടിപ്പിക്കാൻ കഴിഞ്ഞവർ ആശ്വാസത്തോടെ നെടുവീർപ്പിടുമ്പോൾ ബാക്കിയുള്ളവർ തളർന്ന തോളുകളോടെ തിരികെ നടക്കുന്നു. ഇതൊരു കായിക മത്സരത്തിന്റെ ദൃശ്യമല്ല, മറിച്ച് 1950കൾ വരെ കൊച്ചി തുറമുഖത്ത് തൊഴിലാളികളെ ജോലിക്ക് തിരഞ്ഞെടുക്കാൻ ഉപയോഗിച്ചിരുന്ന ദാരുണമായ ചാപ്പാ സമ്പ്രദായത്തിന്റെ നേർക്കാഴ്ചയാണ്. അന്ന് എറിഞ്ഞുകൊടുക്കുന്ന ആ ചെമ്പ് നാണയം അല്ലെങ്കിൽ ചാപ്പ കൈക്കലാക്കാൻ സാധിക്കുന്നവർക്ക് മാത്രമേ തുറമുഖത്ത് കൈറ്റിറക്ക ജോലി ലഭിച്ചിരുന്നുള്ളൂ. ഈ അതിക്രൂരവും മാനവികതയില്ലാത്തതുമായ വ്യവസ്ഥക്കെതിരെ പോരാടിയ മട്ടാഞ്ചേരിയിലെ തൊഴിലാളികളുടെയും അവരുടെ അവകാശ പോരാട്ടങ്ങളുടെയും കഥയാണ് തുറമുഖം എന്ന ചിത്രം പറയുന്നത്. ഈ സിനിമയാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് ആർ ജെ ഏലിക്കുട്ടി.

0: മട്ടാഞ്ചേരിയുടെ പോരാട്ട ചരിത്രത്തെ സത്യസന്ധമായി സമീപിക്കുകയാണ് രാജീവ് രവി സംവിധാനം ചെയ്ത തുറമുഖം. കൊച്ചിയിലെ 1962 വരെ നിലനിന്നിരുന്ന ചാപ്പാ തൊഴിൽ വിഭജന സമ്പ്രദായവും അത് അവസാനിപ്പിക്കാനായി പതിറ്റാണ്ടുകളോളം തൊഴിലാളികൾ നടത്തിയ പോരാട്ടവുമാണ് ചിത്രം പറയുന്നത്.
1: ഇത് തുറമുഖമാണ്, കപ്പൽ വരും, പോകും, കത്തിക്കുത്തും വെടിവെപ്പുണ്ടാവും, ആളുകൾ ചത്തു വരും, പക്ഷെ നമ്മളിവിടെ തന്നെ ഉണ്ടാവും.

0: കൊച്ചി തുറമുഖത്തെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ഒരുപറ്റം തൊഴിലാളികളുടെയും അവരുടെ ചെറുത്തുനിൽപ്പിന്റെയും കഥയ്ക്ക് സമാന്തരമായി തുറമുഖത്തെ തൊഴിലാളികളിൽ ഒരാളായ മട്ടാഞ്ചേരി മൊയ്തുവിന്റെയും കുടുംബത്തിന്റെയും കഥ പറഞ്ഞു പോവുകയാണ് ഈ ചിത്രം. മൊയ്തുവിന്റെ പിതാവായ മൈമുതിൽ നിന്നുമാണ് ചിത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത്. തൊഴിൽ തേടി തിരൂരിൽ നിന്നും കൊണ്ടോട്ടിയിൽ നിന്നുമൊക്കെ കൊച്ചിയിൽ എത്തിച്ചേർന്ന നൂറുകണക്കിന് തൊഴിലാളികൾ ഒരാളാണ് മൈമുതു. ധാരാളം കപ്പലുകൾ എത്തുന്ന, തൊഴിലിന് ക്ഷാമമില്ലാത്ത ഒരിടം എന്നതായിരുന്നു കൊച്ചി തുറമുഖത്തിന്റെ ആകർഷണം. എന്നാൽ തീർത്തും മനുഷ്യത്വരഹിതമായ രീതിയിലുള്ള ചാപ്പ സമ്പ്രദായത്തിലായിരുന്നു ആ തുറമുഖത്തെ ജോലികൾ വിഭജിക്കപ്പെട്ടിരുന്നത്. ആത്മാഭിമാനം പണയം വെച്ച് കങ്കാണിമാർ എറിയുന്ന ചാപ്പയ്ക്ക് വേണ്ടി തൊഴിലാളികൾ കാത്തുകിടന്നു.
1: രാഘവൻ
2: ₹20
3: തീറ്റ കാശ്, തോണിക്കാശ് ₹7 കഴിച്ച് ബാക്കി ₹3 30.
2: എന്താണടാ, ശരിയാണോ?
3: ശരിയല്ല.
0: പണിയില്ലാതെയും ജീവിക്കാൻ പണമില്ലാതെയും വലം കെട്ടപ്പോൾ അവർ ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയം തുടങ്ങിവെക്കുന്നത് മൈമൂദാണ്. അതിന് അയാൾക്ക് വലിയ വില കൊടുക്കേണ്ടിയും വരുന്നു. വർഷങ്ങൾക്കിപ്പുറം മൈമൂദിന്റെ മക്കളായ മൊയ്തുവും ഹംസയും തുറമുഖത്ത് തന്നെ ജീവിതം കരക്ക് പിടിപ്പിക്കാൻ നോക്കുന്നു. പക്ഷേ തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്ന കരാറുകാരും മുതലാളിമാരും യൂണിയൻ നേതാക്കളുമെല്ലാം മൊയ്തുവിന്റെയും ഹംസയുടെയും തൊഴിലാളി സമൂഹത്തിന്റെയും ജീവിതം ദുസ്സഹമാക്കുകയാണ്. മാന്യമായി ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി ആ തൊഴിലാളികൾക്ക് നിരന്തരം പോരാടേണ്ടി വരുന്നു. ചെറുതുനിൽപ്പുകളിലൂടെയും സമരങ്ങളിലൂടെയും മർദ്ദനങ്ങളേറ്റും മട്ടാഞ്ചേരിയിലെ തൊഴിലാളി സമൂഹം ചാപ്പാ വിഭജനത്തെ തുരത്തിയ ആ ചരിത്രത്തെയാണ് തുറമുഖം തുറന്നു കാണിക്കുന്നത്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്, ചന്ദമുക്ക് കൊട്ടാരകര, ശിൽപ ഗോൾഡ്, പ്യുർ ഗോൾഡ്.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: You are listening to Ashraya FM 90 Nadinuppam Natargopam.
1: Pere Pardons Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vishal Opticals മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: നീതിക്ക് വേണ്ടിയും വിശപ്പടക്കാൻ വേണ്ടിയും പോരാടിയ ഒരു കൂട്ടം മനുഷ്യരുടെ കഥയാണ് രാജീവ് രവി സംവിധാനം ചെയ്ത തുറമുഖം എന്ന ചിത്രം പറഞ്ഞുവെക്കുന്നത്. കെ എം ചിദംബരം എഴുതിയ പ്രശസ്തമായ അതേ പേരുള്ള നാടകത്തെ ആസ്പദമാക്കി ഗോപൻ ചിദംബരം തിരക്കഥയൊരുക്കി രാജീവ് രവി സംവിധാനവും ഛായാഗ്രഹണവും നിർവഹിച്ച 2023 ഒരു പീരിയഡ് പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ ചിത്രമാണ് ഇത്. ഈ സിനിമയെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത് ആർജെ ഏലിക്കുട്ടി.
5: കാശിനെ കുറിച്ചൊരു ചോദിച്ചു. കാണാൻ പറ്റിയിരുന്നു.
4: കൊച്ചി തുറമുഖത്തിന്റെ പശ്ചാത്തലത്തിൽ തൊഴിലാളി വർഗം അനുഭവിച്ച ചൂഷണങ്ങളും അവരുടെ ചരിത്രപ്രസിദ്ധമായ അവകാശ പോരാട്ടങ്ങളുമാണ് ഈ ചിത്രം പ്രമേയമാക്കുന്നത്. നിവിൻ പോളി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ഇന്ദ്രജിത് സുകുമാരൻ, ജോജു ജോർജ്, അർജുൻ അശോകൻ, സുദേവ് നായർ, സെന്തിൽ കൃഷ്ണ, നിമിഷ സജയൻ, പൂർണിമ ഇന്ദ്രജിത്, ദർശന രാജേന്ദ്രൻ തുടങ്ങി വൻ താരനിര തന്നെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. അധ്വാനിക്കുന്ന മനുഷ്യന്റെ അതിജീവനത്തിന്റെയും രാഷ്ട്രീയ ചെറുത്തുനിൽപ്പിന്റെയും കഥ പറയുന്ന തുറമുഖം മലയാളത്തിലെ ശ്രദ്ധേയമായ ചരിത്ര സിനിമകളിലൊന്നാണ്.
6: അങ്ങനെ കുറെ കാലത്തിന് ശേഷം നമ്മുടെ യൂണിയൻ ഒളിവിൽ നിന്ന്, കരി നിയമങ്ങളിൽ നിന്ന്, മർദ്ദനങ്ങളിൽ നിന്ന് പുറത്തു വരികയാണ്. ഇനി കൂടുതൽ ശക്തിയോടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടും. ഇനി എന്തൊക്കെ തടസ്സങ്ങളുണ്ടായാലും നമ്മൾ ഒരുമിച്ച് നിന്ന് അതിനെല്ലാം അതിജീവിക്കും.
4: ശക്തമായൊരു തിരക്കഥയും അഭിനേതാക്കളുടെ മികവേറിയ പ്രകടനവുമാണ് ഈ ചിത്രത്തിന്റെ പ്ലസ്. മട്ടാഞ്ചേരി മൊയ്തു എന്ന കഥാപാത്രത്തെ കൈയടക്കത്തോടെ അവതരിപ്പിക്കുന്നുണ്ട് നിവിൻ പോളി. നായകൻ എന്നതിനേക്കാൾ അല്പം നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് നിവിന്റെ മൊയ്തു. ഉമ്മയായി എത്തുന്ന പൂർണിമ ഇന്ദ്രജിത് ആണ് ചിത്രത്തിലെ ഏറ്റവും ശക്തമായ കഥാപാത്രങ്ങളിലൊന്ന്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ പല കാലഘട്ടങ്ങളെ മികവോടെ അവതരിപ്പിക്കുന്നുണ്ട് പൂർണിമ. യുദ്ധങ്ങളുടെയും പോരാട്ടങ്ങളുടെയും നിസ്സഹായരായ ഇരകൾ എപ്പോഴും സ്ത്രീകളും കുട്ടികളുമാണെന്ന് പറയാറുണ്ട്. ആ ദൈന്യതയെ കണ്ണുകളിൽ പേറുന്നുണ്ട് ഉമ്മ. ഒരിടവേളയ്ക്ക് ശേഷമുള്ള പൂർണിമയുടെ തിരിച്ചുവരവ് കൂടിയായിരുന്നു ഈ ചിത്രം.
7: എവിടുന്നെങ്കിലും കുറച്ച് കായ് കടമ്മ, എങ്ങനെയെങ്കിലും തിരിച്ചു. ഇതൊക്കെ തന്നെ ജീവിതം.

0: അശോകനാണ് പ്രകടനം കൊണ്ട് മികച്ചു നിൽക്കുന്ന മറ്റൊരാൾ. നന്മയും അലിവുമുള്ള നിസ്സഹായതകളിലൂടെ കടന്നു പോകുന്ന ഹംസ എന്ന ചെറുപ്പക്കാരൻ അർജുന്റെ കയ്യിൽ ഭദ്രമാണ്. നിമിഷ സജയൻ, ദർശന രാജേന്ദ്രൻ, സുദേവ് നായർ, ഇന്ദ്രജിത്, ജോജു ജോർജ്, മണികണ്ഠൻ ആചാരി തുടങ്ങിയവരും പ്രകടനത്തിൽ മികവ് പുലർത്തുന്നുണ്ട്. സ്ലോ പേസിലാണ് ഈ ഒരു ചിത്രത്തിന്റെ സഞ്ചാരം. ചിത്രത്തിന്റെ ചരിത്രത്തിനെ കൃത്യമായി രേഖപ്പെടുത്തുന്നതിനൊപ്പം തന്നെ കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങളെയും കൃത്യമായി രേഖപ്പെടുത്തി പോകുന്നുണ്ട് ഗോപൻ ചിദംബരത്തിന്റെ തിരക്കഥ. അച്ഛൻ കെ എം ചിദംബരം രചിച്ച തുറമുഖമെന്ന നാടകത്തെയാണ് ഗോപൻ സിനിമയാക്കി തിരക്കഥയാക്കിയിരിക്കുന്നത്.
1: നീ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയേ, ഒന്ന് കാണട്ടെ.

0: എടാ പച്ചിക്കേ, നീ പത്രമൊന്നും വായിക്കാറില്ലടാ. കാലം മാറി, ഇപ്പൊ ഞങ്ങളുടെ യൂണിയൻ നിരോധനമൊന്നുമില്ല. എടാ ഗദ്ദേ, ഇനി നിന്റെ ഒരു വിരൽ അനങ്ങിയ നിന്റെ അന്ത്യം.
1: കോവിഡ് 19 പ്രോട്ടോകോളുകളും തുടർച്ചയായ പ്രതിസന്ധികളും കാരണം പലതവണ റിലീസ് മാറ്റിവെക്കേണ്ടി വന്ന ചിത്രമാണ് തുറമുഖം. 2021 വേനൽക്കാലത്ത് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും കേരളത്തിൽ കോവിഡ് കേസുകൾ ഉയർന്നതിനെ തുടർന്ന് റിലീസ് നീട്ടിവെക്കുകയായിരുന്നു. തുടർന്ന് 2021 December 2 റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയുമായുള്ള തിയേറ്റർ ഏറ്റുമുട്ടൽ ഒഴിവാക്കാനായി വീണ്ടും ചിത്രത്തിന്റെ റിലീസ് മാറ്റി. അതിനുശേഷം 2021 December 24 ക്രിസ്മസ് റിലീസായും പിന്നീട് 2022 January 7 റിലീസ് തീയതികൾ പ്രഖ്യാപിച്ചെങ്കിലും ചിത്രം തിയേറ്ററുകളിൽ എത്തിയില്ല. ഒടുവിൽ ഒരുപാട് കാത്തിരിപ്പുകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ശേഷം 2023 March 10 തുറമുഖം എന്ന സിനിമ തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ.
1: ആശ്രയ എഫ്എം 90, ഇനി ആകാശവാണി വാർത്തകൾ.
0: പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ നേതാക്കൾക്കിടയിൽ ധാരണ. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയടക്കമുള്ള വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നഷ്ടപരിഹാരത്തുക 50% വർദ്ധിപ്പിക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മൂല്യങ്ങളിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ബന്ധമാണ് ഇന്ത്യയ്ക്കും നോർത്ത് മാസിഡോണയ്ക്കും ഇടയിലുള്ളതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർഡാന ദാവ്കോവയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, IT, കൃഷി, ഭക്ഷ്യ സംസ്കരണം, ടൂറിസം, സിനിമ തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണയായി.
2: आर्थिक सहयोग हमारे द्विपक्षीय संबंधों का एक अत्यंत महत्वपूर्ण स्तंभ है. हम अपने द्विपक्षीय व्यापार को दोगुना करने पर भी सहमत हुए. हमने IT, कृषि, फूड प्रोसेसिंग, फार्मास्यूटिकल्स, टेक्सटाइल्स तथा टूरिज्म, हॉस्पिटैलिटी और फिल्म मेकिंग सहित प्रमुख क्षेत्रों में सहयोग पर चर्चा. हम स्वास्थ्य सेवा में सहयोग पर अपने द्विपक्षीय अग्रीमेंट को भी रिन्यूअल कर रहे हैं.
0: ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സൌരോർജ്ജ സഖ്യത്തിൽ ചേരാനുള്ള നോർത്ത് മാസിഡോണിയയുടെ തീരുമാനത്തെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. പരമ്പരാഗത ചികിത്സാ രീതികൾക്ക് പ്രാധാന്യം നൽകി ആരോഗ്യ സഹകരണത്തിൽ പുതിയ ധാരണാപത്രത്തിൽ ഏർപ്പെടാനും ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. വർഷകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിനത്തിലും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 3 തവണ നിർത്തിവച്ച സമ്മേളന നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ വീണ്ടും നിർത്തിവയ്ക്കാൻ തീരുമാനിക്കുകയായിരുന്നു. വർഷകാല സമ്മേളനത്തോടനുബന്ധിച്ച് NDA പാർലമെന്ററി പാർട്ടി യോഗം പാർലമെന്റ് ഹൌസിൽ ഇന്ന് ചേർന്നു. ചോദ്യപേപ്പർ ചോർച്ചകൾ തടയുന്നതിനും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും കർശന നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവരുമായി മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പാർലമെന്റ് മന്ദിരത്തിൽ കൂടിക്കാഴ്ച നടത്തി. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി എന്നിവരുമായും അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ജീവനും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം 50% വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നഷ്ടപരിഹാരം വേഗത്തിലാക്കുന്നതിന് അദാലത്ത് നടത്തുമെന്നും വന്യജീവി ആക്രമണം മൂലം വിളനാശം സംഭവിക്കുന്ന കർഷകരെ സഹായിക്കുന്നതിനായി പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വന അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
3: ആനുകൂല്യ കുടിശ്ശിക കടന്നത് തീർക്കാനുള്ള ഒരു അദാലത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണം. കർഷകർക്ക് വനാതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഒരു ഇൻഷുറൻസ് സ്കീം വൈൽഡ് ലൈഫിന്റെ ആഡ് ഓൺ ആയി കൊണ്ടുവന്നിട്ട് ആ ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്.
0: കാർഷിക മേഖലയിലെ പന്നിശല്യം ഒഴിവാക്കാൻ ഷാർപ്പ് ഷൂട്ടർമാരെ ഉപയോഗിക്കാമെന്നും പഞ്ചായത്തുകൾക്ക് ആവശ്യമെങ്കിൽ റൈഫിൾ ക്ലബ് അംഗങ്ങളെ വിന്യസിക്കാൻ ശ്രമം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്നും അതിനായി കമ്മിറ്റി രൂപീകരിച്ചതായും ഗതാഗത മന്ത്രി CP ജോൺ. പ്രിയദർശിനി ബസ് സർവീസ് നടപ്പായതോടെ KSRTC ബസ്സുകളിലെ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം 87% വർദ്ധിച്ചതായും തൃശൂരിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ മന്ത്രി പറഞ്ഞു. പ്രിയദർശിനി യാത്ര മറ്റു ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി വേണ്ടത്ര വൈദ്യുതി ലഭ്യമായില്ലെങ്കിൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കാമെന്നാണ് അറിയിപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ വേണമെന്ന കേരള ഹൈക്കോടതി നിർദ്ദേശം നീക്കി സുപ്രീംകോടതി. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ച ഹൈക്കോടതി ഇടക്കാല ഉത്തരവിനെതിരെ വഖഫ് ബോർഡ് സമർപ്പിച്ച അപ്പീലിലാണ് നടപടി. വിഷയത്തിൽ എല്ലാവരുടെയും വാദം കേട്ട് ഉടൻ തീർപ്പ് കൽപ്പിക്കാനും ഹൈക്കോടതിയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു. വഖഫ് ബോർഡ് പ്രവർത്തനങ്ങൾക്ക് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്യാതിരുന്നത് വഖഫ് ബോർഡിനേറ്റ തിരിച്ചടിയാണെന്ന് ഹർജിക്കാരിൽ ഒരാളായ ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് പ്രതികരിച്ചു. പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. ഇതോടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർപേഴ്സണായിരുന്ന ദിയാ ബിനുവിന് സ്ഥാനം നഷ്ടമായി. 12 പ്രതിപക്ഷ കൌൺസിലർമാർക്ക് പുറമെ 4 കോൺഗ്രസ് അംഗങ്ങളും ഒരു സ്വതന്ത്ര അംഗവും അവിശ്വാസത്തെ പിന്തുണച്ചു. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം നൽകിയ വിപ്പ് ലംഘിച്ച കൌൺസിലർമാർക്കെതിരെ പാർട്ടി നടപടിയും നിയമ നടപടിയും ഉണ്ടാകുമെന്ന് കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA പറഞ്ഞു. റബ്ബർ കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ റബ്ബർ ബോർഡുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരിയുമായി മന്ത്രി ഇന്ന് കോട്ടയത്തെ ബോർഡ് ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
5: റബ്ബർ കൃഷിയെ പഴയകാല പ്രാപ്തിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് ഉറപ്പു നൽകി. സാങ്കേതിക കാരണങ്ങളാൽ വിലസ്ഥിരത ഫണ്ടിനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ള 20 കോടി രൂപ ഉടൻ വിതരണം ചെയ്യാൻ ഇടപെടും. കർഷകർ നേരിടുന്ന വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃഷി, വനം, വന്യജീവി മന്ത്രിമാരെയും റബ്ബർ ബോർഡ് അധികൃതരെയും ഉൾപ്പെടുത്തി ഉന്നതതല യോഗം ചേരും. ഇടവേളകൾക്ക് കാർഷിക ആനുകൂല്യം നൽകുക, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, വിലസ്ഥിരതാ ഫണ്ടിന്റെ പ്രയോജനം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിലും അനുകൂല സമീപനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു.
0: ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നു. ശബരിമല റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. യോഗത്തിൽ MLAമാരും ജില്ലാ കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ പങ്കെടുത്തു. കർക്കടകമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട ഇന്ന് രാത്രി 10 മണിക്കാണ് അടയ്ക്കുക. ഡൽഹിയിലെ പ്രതിഷേധങ്ങൾക്കിടെ ഒരു പെൺകുട്ടി മരിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. തീർത്തും അടിസ്ഥാനരഹിതമാണിതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായതിനാൽ ഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിലേക്ക് അടിയന്തരമായി മാറ്റാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. വാങ്ചുക്കിന്റെ ഭാര്യ ഗീതാഞ്ജലി ആങ്മോ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത നൽകി. വയനാട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ജില്ലയിലെ മുഴുവൻ ജലസ്രോതസ്സുകളും ശുദ്ധീകരിക്കാൻ നിർദ്ദേശം നൽകി മന്ത്രി T.Siddiq. ഒരാഴ്ച നീളുന്ന ക്ലോറിനേഷൻ ഡ്രൈവ് ഇതിനായി നടത്തും. ഹോട്ടലുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും പരിശോധന ശക്തമാക്കാനും അവലോകന യോഗത്തിൽ മന്ത്രി നിർദ്ദേശിച്ചു. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളി റോസാപ്പൂക്കണ്ടത്ത് വൻ നിരോധിത പുകയില വേട്ട. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം

0: പാലാ നഗരസഭയിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 4 കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഗജവടിവിലമർന്ന്
1: ആശ്രയ നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

0: Blackboard.
1: സിനിമാ പ്രേമികളുടെയും നിരൂപകരുടെയും പ്രശംസ പിടിച്ചുപറ്റിയ തുറമുഖം പുരസ്കാരവേദിയിലും തിളങ്ങിയ ചിത്രമാണ്. 2021 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡില് രണ്ട് പ്രധാന പുരസ്കാരങ്ങളാണ് ചിത്രം സ്വന്തമാക്കിയത്. ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് ജോജു ജോർജ് മികച്ച നടനുള്ള പുരസ്കാരം നേടിയപ്പോൾ ആ കാലഘട്ടത്തെ തനിമയോടെ പുനഃസൃഷ്ടിച്ച MV ഗോകുൽദാസ് മികച്ച കലാസംവിധായകനുള്ള അവാർഡും കരസ്ഥമാക്കി. ഇത്രയേറെ പ്രേക്ഷക പ്രീതി നേടിയ തുറമുഖം എന്ന സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. സു വെൽക്കം ബാക്ക് ടു ക്ലാബ് ബോർഡ് വിത്ത്
2: നിനക്ക്
3: പറ്റൂല, നിനക്കോളം ഓട്ടമെന്ന് എനിക്കറിയാടാ.
1: അൻവർ അലി വരികൾ എഴുതിയ കെ ഷഹബാസ് അമൻ എന്നിവർ സംഗീത സംവിധാനവും പശ്ചാത്തല സംഗീതവും നിർവഹിച്ച ചിത്രം കൂടിയാണ് തുറമുഖം. ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും രചിച്ചിരിക്കുന്നത് അൻവർ അലിയാണ്. കെ സംഗീതം നൽകി സൈനൗര ഫിലിപ്പ് ആലപിച്ച കരക്കെന്നെ തനിച്ചാക്കിയിട്ട് ഷഹബാസ് അമൻ തന്നെ ഈണമിട്ട് ആലപിച്ച കപ്പൽ പാട്ട്, കൂടാതെ കെയുടെ സംഗീതത്തിൽ ബിജു നാരായണനും കെയും ചേർന്ന് പാടിയ മറവി എന്നിവയാണ് ഈ ചിത്രത്തിലെ പ്രധാന ഗാനങ്ങൾ. കഥയുടെ ആഴവും വൈകാരികതയും കൃത്യമായി ഉൾക്കൊള്ളുന്നതാണ് ചിത്രത്തിലെ ഓരോ പാട്ടുകളും. ങ്ങൾക്ക് അനുസരിച്ചുള്ള കളർ ഗ്രേഡിംഗ് ആണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടോണിലാണ് ഈ ഒരു ചിത്രം അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലത്തെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്നത്. രാജീവ് രവി എന്ന സംവിധായകന്റെ ക്രാഫ്റ്റിലും ഛായാഗ്രഹണത്തിലുമുള്ള മികവ് കൂടി ചേരുമ്പോൾ തുറമുഖം വേറിട്ടൊരു ആസ്വാദനം പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട്. 1920 മുതൽ 1950 വരെയുള്ള കാലഘട്ടത്തിനോട് നീതി പുലർത്തുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ ആർട്ട് ഒരുക്കിയിരിക്കുന്നത്. ഗോകുൽദാസ് ആണ് കലാസംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ബി അജിത് കുമാർ എഡിറ്റിംഗും നിർവഹിച്ചിട്ടുണ്ട്. സുകുമാർ തെക്കേപ്പാട്ടും ജോസ് തോമസും ചേർന്ന് നിർമ്മിച്ച തുറമുഖം പ്രദർശനത്തിന് എത്തിച്ചിരുന്നത് ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഉടമസ്ഥതയിലുള്ള മാജിക് ഫ്രെയിംസ് ആണ്.
4: നീ എന്നെ വട്ടം ചുറ്റി നടക്കാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് അറിയാറുണ്ടാ ഇതെങ്ങനെ തീരുമെന്ന്.

പലരും മറന്നു തുടങ്ങിയ ചരിത്രത്തിലേക്കും പോയ കാലത്തിലേക്കുമുള്ള ഒരു തിരിച്ചു നടത്തമാണ് തുറമുഖം സാധ്യമാക്കുന്നത്. ഒപ്പം കേരളത്തിന്റെ തൊഴിലാളി സമര ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ചെറുത്തുനിൽപ്പിനെയും ഓർമ്മപ്പെടുത്തുന്നു. 1953 സെപ്റ്റംബർ 15 മട്ടാഞ്ചേരിയുടെ തെരുവിൽ പോലീസ് വെടിവെപ്പിൽ പൊലിഞ്ഞ സമരക്കാർക്കാണ് ഈ ഒരു ചിത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്റർടൈനർ വാല്യുവിനും കൊമേഴ്ഷ്യൽ വാല്യുവിനും വേണ്ടി സിനിമ ഒരിടത്തും കോംപ്രമൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ചിത്രമായിട്ട് നമുക്ക് തുറമുഖത്തെ കാണാനായിട്ട് സാധിക്കില്ല കേട്ടോ. എന്നാൽ സിനിമയെ ഗൗരവത്തോടെ സമീപിക്കുന്ന പ്രേക്ഷകർക്ക് തുറമുഖം വേറിട്ടൊരു കാഴ്ചാനുഭവമായി മാറും.

ഏറെ കാത്തിരിപ്പുകൾക്കും വെല്ലുവിളികൾക്കും ശേഷം തിയേറ്ററുകളിൽ എത്തിയ തുറമുഖം ഒരു സിനിമ എന്നതിനപ്പുറം ചരിത്ര താളുകളിൽ മറഞ്ഞുപോയ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവന്റെയും അതിജീവനത്തിന്റെയും സാക്ഷ്യപത്രമാണ്. മികച്ച അഭിനേതാക്കളുടെ പ്രകടനവും തന്മയത്വമുള്ള കലാ സംവിധാനവും ശക്തമായ സംഗീതവും കോർത്തിണക്കി രാജീവ് രവി ഒരുക്കിയ ഈ ചിത്രം അധ്വാനിക്കുന്ന വർഗത്തിന്റെ അവകാശ പോരാട്ടങ്ങളെയും മലയാള സിനിമയിലെ പീരിയഡ് ഡ്രാമകളെയും അടയാളപ്പെടുത്തുന്ന ഒരു പ്രധാന നാഴികക്കല്ലായി നിലകൊള്ളുന്നുണ്ട്. തുറമുഖം എന്ന ചരിത്ര പ്രാധാന്യമുള്ള ഈ ഒരു സിനിമയെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലാപ്പോർഡിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മലയാളം സിനിമ നമുക്ക് സമ്മാനിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള സിനിമകളുടെ കഥകളും വിശേഷങ്ങളും ഒക്കെയായി ക്ലാബോർഡിൽ വീണ്ടും കേൾക്കാം. ചിൽഡ്രൻ ഇറ്റ്സ് മീ ആഴ്ചയിലെ കുട്ടി സൈനിങ് ഓഫ്.

0: Take a break.
1: Hi, hello, very good evening and welcome to Take a Break with me, RJ Anamika. ഇന്നത്തെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ചൊവ്വാഴ്ച ദിവസമാണ്. 7 മണി സമയമാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയാനായിട്ടാണ് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയിട്ടുള്ള കോണിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ടേക്ക് എ ബ്രേക്കിൽ മൊറൽസ് എന്നുകൂടി അറിയപ്പെടുന്ന ഗുച്ചി കൂണാണ് ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയിട്ടുള്ള കൂണായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. 1 കിലോഗ്രാമിന് 40,000 രൂപയാണ് ഇതിന്റെ വില എന്ന് പറയുന്നത്. ഈ കൂണിന്റെ അപൂർവതയും അതിന്റെ പ്രത്യേക ഫ്ലേവറും ആരോഗ്യ ഗുണവും കാട്ടിൽ നിന്ന് അവ വിളവെടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും കണക്കിലെടുത്താണ് ഈ കൂണുകൾക്ക് ഇത്രയും വില വരുന്നത് കേട്ടോ. ചില സീസണുകളിലെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ മാത്രമാണ് ഈ ഒരു കൂണ് വളരാറുള്ളത്. ഹിമാലയത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലെ വനങ്ങളിലെ കാണപ്പെടുന്ന ഇവ പ്രത്യേക സിറ്റുവേഷൻസിൽ സാധാരണയായിട്ട് മഞ്ഞ് വീഴ്ചയ്ക്കോ കാട്ടുതീക്കോ ശേഷമാണ് വളരുന്നത്. സാധാരണ കൂണുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗുച്ചി കൂണുകൾ കാട്ടിൽ മാത്രമാണ് വളരുന്നത് കേട്ടോ. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, ഉത്തരാഖണ്ഡ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഗ്രാമവാസികൾ അവ ശ്രദ്ധാപൂർവം കൈകൊണ്ട് പറിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. ആൻഡ് വിളവെടുപ്പ് കഴിയുകയാണെങ്കിൽ അവ ശ്രദ്ധാപൂർവം വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് പൊതുവെ ചെയ്യുന്നത് കേട്ടോ. വന്യജീവികളുടെ ആക്രമണം ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഈ കൂണുകൾ കാടുകളിൽ ചെന്ന് പറിച്ചെടുക്കുന്നത് അപകടം പിടിച്ചതും കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. ആൻഡ് മൊറൽസ് എന്നറിയപ്പെടുന്ന ഗുച്ചി കൂൺ ഒരു രുചികരമായുള്ള വിഭവം മാത്രമല്ല നിരവധി ആരോഗ്യ ഗുണങ്ങളും നൽകുന്നുണ്ട് കേട്ടോ. B2, B3 തുടങ്ങിയ അവശ്യ വിറ്റാമിനുകളാൽ സമ്പന്നമായിട്ടുള്ള ഇവ ഊർജ ഉൽപാദനത്തെ പിന്തുണയ്ക്കുകയും തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ബോഡിയെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്ന ആന്റി ഓക്സിഡന്റുകളാൽ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു കൂണ് ദഹനത്തെ സഹായിക്കുകയും മലബന്ധം തടയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഗുച്ചി കൂൺ എന്ന് പറയുന്നത് പൊട്ടാസ്യത്തിന്റെ സമൃദ്ധമായിട്ടുള്ള ഒരു ഉറവിടമാണ് എന്ന് തന്നെ പറയാം. ഇത് ആരോഗ്യകരമായിട്ടുള്ള രക്തസമ്മർദ്ദം നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിന്റെ രുചി ആരെയും ആകർഷിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. പല തരത്തിലുള്ള കറികളും ഇത് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയിട്ടുള്ള ഗുച്ചി കൂണിനെ കുറിച്ചാണ് നമ്മൾ ടേക്ക് എ ബ്രേക്കിലൂടെ ഇങ്ങനെ കേട്ടറിഞ്ഞത്. വിശേഷങ്ങളും അപ്ഡേഷൻസും ഒന്നും അവസാനിക്കുന്നില്ല. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ ഇനി ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് അന്നത്തെയും പോലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.
2: തനക്കും തും തനക്കും തും തനക്കും തും തനക്കും തും

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വൈഎസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈഎസ് അടുത്തുണ്ട്.
4: വൈഎസ് ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: വൈഎസ് ഉള്ളപ്പോൾ വൈ വറി.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഗന്ധവും മനുഷ്യന്റെ ഓർമ്മകളും തമ്മിൽ അടുത്ത കണക്ഷൻ ഉണ്ടെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ആളുകളെ കുറിച്ച് ഓർക്കുന്ന സമയത്തുണ്ടല്ലോ, ആദ്യം മനസ്സിലേക്ക് എത്തുക അവരുടെ ആ ഒരു സ്മെല്ലാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർ യൂസ് ചെയ്യുന്ന പെർഫ്യൂമിന്റെ ഗന്ധം എവിടെ തിരിച്ചറിഞ്ഞാലും അവരെ ഓർക്കാറുണ്ടല്ലേ. അതുപോലെ ഇക്കാലത്ത് മാത്രമല്ല കേട്ടോ, പണ്ട് ചരിത്രത്തിലും സുഗന്ധദ്രവ്യങ്ങളുടെ ഉപയോഗത്തിന് പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. എന്നാൽ ഗ്വർലേനിന്റെ ഷാലിമാർ പോലെ അനന്തമായ സ്നേഹത്തിന്റെ പ്രതീകമായിട്ടുള്ള പെർഫ്യൂമുകൾ വിരളമാണ്. 1925 ജാക്വസ് ഗ്വർലേൻ മുഗൾ ചക്രവർത്തി ഷാജഹാന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ മുംതാസിന്റെയും പ്രണയത്തിന്റെ പ്രതീകമായിട്ടാണ് ഷാലിമാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. താജ്മഹൽ എന്ന സൗധത്തിലൂടെ തന്റെ പത്നിയോട് തനിക്കുണ്ടായിരുന്ന പ്രണയത്തിന്റെ അളവ് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു ഷാജഹാൻ. ഇന്നും ഏതൊരാളും പ്രണയത്തിന്റെ പ്രതീകമായിട്ട് ഏറ്റവും ആദ്യം പറയുന്നതും ഈ ഒരു മുംതാസ് ഷാജഹാന്റെ പ്രണയത്തെ തന്നെയാണല്ലേ. ഈ പ്രണയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഷാലിമാറിന് ഇന്നും അതിൻ്റെതായിട്ടുള്ള ഒരു മൂല്യമുണ്ട്, വാല്യൂ ഉണ്ട് എന്ന് തന്നെ പറയാം. ചക്രവർത്തി ഷാജഹാൻ ആകുന്നതിന് കാലങ്ങൾക്ക് മുമ്പേ അദ്ദേഹം ഖുറം രാജകുമാരനായിരുന്നു. ഒരിക്കലൊരു സാധാരണ ദിവസം രാജ്യത്തെ കച്ചവട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനായിട്ട് ചന്തയിലെത്തിയതായിരുന്നു കേട്ടോ ഖുറം. അന്ന് ചന്തയിൽ പതിവിലധികം തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. അവിടെ വെച്ചാണ് ഖുറം ആദ്യമായിട്ട് അർജുമത് ഭാനു ബീഗത്തെ കാണുന്നത്. ആദ്യം കണ്ട സമയത്ത് തന്നെ അവളുടെ സൗന്ദര്യം രാജകുമാരനെ ഏറെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അയാൾ അർജുമത് ഭാനുവുമായിട്ട് പ്രണയത്തിലാവുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിട്ട് ചുമതല ഏറ്റ നമ്മുടെ ഖുറം ഷാജഹാനായിട്ട് പുനർനാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചക്രവർത്തി ആയിട്ടുള്ള ഷാജഹാൻ അർജുമത് ബീവി വിവാഹം ചെയ്യുകയും ചെയ്തു. ശേഷം കൊട്ടാരത്തിന്റെ രത്നം എന്നർത്ഥം വരുന്ന മുംതാസ് മഹൽ എന്നവൾക്ക് പേര് നൽകുകയും ചെയ്തു കേട്ടോ. പിന്നീട് ഷാജഹാന്റെ 14 കുട്ടികൾക്ക് ജന്മം നൽകിയിട്ടുള്ള മുംതാസ് തന്റെ 39-ാമത്തെ വയസ്സിലാണ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തന്റെ പ്രിയ പത്നിയുടെ ഓർമ്മയ്ക്കായിട്ട് തങ്ങളുടെ പ്രണയത്തിന്റെ സ്മാരകമായി ഷാജഹാൻ താജ്മഹൽ എന്ന പ്രണയ സൗധം പണിതിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ ഒരു പ്രണയം അനശ്വരമാണെന്നും ഇതിനെ അടയാളപ്പെടുത്തുന്നതിന് ഒരു ഗന്ധം കൂടി വേണമെന്നുള്ള ജാക്വസ് ഗ്വർലേനിന്റെ ചിന്തയിൽ നിന്നാണ് ഇന്ന് ലോക ബ്രാൻഡ് ആയിട്ട് മാറിയിട്ടുള്ള ഷാലിമാർ പെർഫ്യൂം ഉണ്ടായതെന്നാണ് എൻസൈക്ലോപീഡിയ ഓഫ് പെർഫ്യൂംസ് വ്യക്തമാക്കുന്നത്. ഷാജഹാൻ തന്റെ പ്രണയത്തിന്റെ പ്രതീകമായിട്ട് മുംതാസിന് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ലാഹോറിലെ ഷാലിമാർ ഗാർഡനുകളുടെ പേരിൽ നിന്നാണ് പെർഫ്യൂമിന് ഈ ഒരു ഷാലിമാർ എന്ന പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. ഷാലിമാർ എന്ന വാക്കിന് പ്രണയത്തിന്റെ കുടീരം എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം വരുന്നത് കേട്ടോ. 1889 കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഗ്വർലേൻ സുഗന്ധദ്രവ്യമായിരുന്ന ജുക്കിയിലേക്ക് ഈതൽ വാൻലിൻ കലർത്തിയാണ് ഷാലിമാർ നിർമ്മിച്ചത് എന്നാണ് എൻസൈക്ലോപീഡിയ ഓഫ് പെർഫ്യൂംസിൽ പറയുന്നത്. അന്നത്തെ ഗ്വർലേനിന്റെ ഈ നിർമ്മാണത്തിലൂടെ ലോകത്തിന് പ്രണയത്തിന്റെ പ്രതീകമായിട്ടുള്ള ഊഷ്മളവും ഇന്ദ്രിയങ്ങളെ ഉണർത്തുന്നതുമായിട്ടുള്ള സുഗന്ധം ലഭിച്ചു. പിന്നീട് ലോകത്തെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പെർഫ്യൂമുകളിലൊന്നായിട്ട് ഷാലിമാർ പരിണമിക്കപ്പെടുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. റെയ്മണ്ട് ഗ്വർലേൻ എന്ന വ്യക്തിയാണ് ഷാലിമാറിന്റെ കുപ്പികൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. മുഗൾ കലകളുടെ മഹത്വം ലോകത്തെ അറിയിക്കുന്ന തരത്തിലായിരുന്നു കുപ്പിയുടെ രൂപകൽപ്പന എന്ന് പറയുന്നത്. കിഴക്കൻ ഉദ്യാനങ്ങളുടെയും മംഗോളിയൻ സ്തൂപങ്ങളുടെയും വാസ്തുവിദ്യയുടെയും മാതൃകയിലായിരുന്നു ഈ ഒരു കുപ്പി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്വർലേൻ കുടുംബത്തിന്റെ പുരാതന ശേഖരത്തിലുള്ള വെള്ളി പാത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഒരു കുപ്പി നിർമ്മിച്ചിരിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ആൻഡ് 1920 നിർമ്മിക്കപ്പെട്ട ഈ ഒരു സുഗന്ധദ്രവ്യം 100 പിന്നിടുന്ന സമയത്തും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുന്നുണ്ടെങ്കിൽ അതിന്റെ സുഗന്ധം എത്ര ഹൃദ്യമായിരിക്കണം അല്ലെ. ഒരു കാലത്ത് പ്രണയത്തിന്റെയും ആഡംബരത്തിന്റെയും യുദ്ധകാലത്തെ വിഷാദത്തിന്റെയും എല്ലാം പ്രതിനിധിയായിരുന്നു ഈ ഒരു ഷാലിമാർ പെർഫ്യൂം എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ഷാജഹാന്റെയും മുംതാസിന്റെയും പ്രണയത്തിന്റെ പ്രതീകമായിട്ടാണ് ഷാലിമാർ എന്ന പെർഫ്യൂം ഉണ്ടായത്. അതിനെ കുറിച്ചാണ് നമ്മൾ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടത് കേട്ടോ. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല, പക്ഷെ ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
1: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: ടേക്ക് എ ബ്രേക്ക്.
1: അജിനോമോട്ടോ ചേർത്ത ഭക്ഷണങ്ങൾക്ക് പ്രത്യേക ഒരു രുചിയാണല്ലേ. ചില ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നുന്നത് അതിൽ അജിനോമോട്ടോ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. ഈ ജങ്ക് ഫുഡുകൾ, പാക്ക് ചെയ്തിട്ടുള്ള ലഘു ഭക്ഷണങ്ങൾ, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, ഇവയിലെല്ലാം അജിനോമോട്ടോ അടങ്ങിയിട്ടുണ്ട്. ഈ അജിനോമോട്ടോ ഹൃദയാഘാതം, രക്തസമ്മർദ്ദം, അമിതവണ്ണം, തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുമെന്ന് കരുതപ്പെടുന്നുണ്ട്. എന്നാൽ പരിമിതമായിട്ടുള്ള അളവിലാണ് കഴിക്കുന്നതെങ്കിൽ അത്ര അപകടം നിറഞ്ഞതല്ല എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. എന്നാൽ അജിനോമോട്ടോ ആരോഗ്യത്തിന് ശരിക്കും അപകടകരമാണോ എന്നും അതിന്റെ ഉപയോഗം, നമ്മുടെ ബോഡിക്ക് എത്രത്തോളം ദോഷം വരുത്തും എന്ന് അറിയേണ്ടതുണ്ട്. അജിനോമോട്ടോ എന്നത് മോണോസോഡിയം ഗ്ലൂട്ടോമേറ്ററിന്റെ ഒരു ബ്രാൻഡ് നാമമാണ് കേട്ടോ. ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. മധുരം, പുളി, ഉപ്പ്, കയ്പ് എന്നിവയ്ക്ക് ശേഷം അഞ്ചാമത്തെ രുചിയായിട്ട് കണക്കാക്കപ്പെടുന്ന ഉമാമി ഫ്ലേവർ ഇതിൽ ചേർക്കുന്നുണ്ട്. കരിമ്പ്, ബീട്രൂട്ട്, ചോളം, കസവ തുടങ്ങിയ സസ്യങ്ങളിൽ നിന്നുള്ള അഴുകൽ വഴിയാണ് MSG ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, സൂപ്പുകൾ, മഞ്ചൂരിയൻ, സംസ്കരിച്ചതും ടിന്നിലടച്ചതുമായുള്ള ഭക്ഷണങ്ങൾ, ലഘു ഭക്ഷണങ്ങൾ, സോസുകൾ, നിരവധി ഫാസ്റ്റ് ഫുഡ് ഇനങ്ങൾ എന്നിവയിലെല്ലാം ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മിതമായിട്ടുള്ള അജിനോമോട്ടോ കഴിക്കുന്നത് ആരോഗ്യമുള്ള മിക്ക വ്യക്തികൾക്കും സുരക്ഷിതമാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് കേട്ടോ. US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഇതിനെ പൊതുവായിട്ട് അംഗീകരിക്കപ്പെട്ട സുരക്ഷിതമായിട്ടുള്ള ഭക്ഷണ ഘടകമായിട്ട് തരം തിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും വലിയ അളവിൽ അജിനോമോട്ടോ കഴിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും സുരക്ഷിതമാണ് എന്ന് പറയാൻ പറ്റില്ല. ഏതൊരു ഭക്ഷണത്തെയും പോലെ ഇവയുടെ അമിതമായിട്ടുള്ള ഉപയോഗവും ആരോഗ്യപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്ന ഒന്നാണ്. അജിനോമോട്ടോ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം പലർക്കും ഈ തലവേദന, വിയർക്കൽ, മുഖത്ത് ചൂട് അനുഭവപ്പെടൽ, നെഞ്ചിലൊരു ഭാരം അല്ലെങ്കിൽ ബലഹീനത എന്നിവ അനുഭവപ്പെടാവുന്ന ഒന്നാണ്. ഈ അവസ്ഥ മുൻപ് ചൈനീസ് റെസ്റ്റോറന്റ് സിൻഡ്രോം എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു അവസ്ഥ എല്ലാവരെയും ബാധിക്കുന്ന ഒന്നല്ല. അജിനോമോട്ടോയിലെ സോഡിയം അടങ്ങിയിട്ടുണ്ടെന്നും വിദഗ്ധർ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ഒരാളോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുള്ളവരോ അജിനോമോട്ടോ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വലിയ അളവിൽ കഴിക്കുന്നത് ഒന്ന് കുറച്ച് ലിമിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കൂടാതെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് നമ്മുടെ ബോഡി ഫാറ്റ് വർദ്ധിപ്പിക്കുന്നതിനും പൊണ്ണത്തടിക്കും കാരണമാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കാട്ടോ. ശരിക്കും പറഞ്ഞാൽ അജിനോമോട്ടോയുടെ രുചി അതികേമമായിട്ടുള്ള ഒന്നാണ്. ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ടുള്ള ഒരു എന്തോ ഒരു എലമെന്റ് അതിലുണ്ട്. നമ്മൾ പറയാറുണ്ട് അമിതമായാൽ അമൃതും വിഷമാണ് എന്നത്. സോ അജിനോമോട്ടോ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മയിൽ ഒന്ന് വെക്കാട്ടോ. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് ആണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: അതെ, എന്തുകൊണ്ടാണ് വിമാനയാത്രക്കാർ ഇടതുവശത്തുകൂടി വിമാനത്തിൽ കയറുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും ഈ രീതിക്ക് പിന്നിൽ സുഗമമായിട്ടുള്ള ബോർഡിംഗ് പ്രക്രിയയ്ക്കും മെച്ചപ്പെട്ട സുരക്ഷയ്ക്കും കാരണമാകുന്ന പലതുണ്ട്. അതിനെക്കുറിച്ച് കേൾക്കാം ടേക്ക് എ ബ്രേക്കിൽ വിത്ത് മീ ആർജെ അനാമിക. വിമാനത്തിന്റെ ഇടതുവശത്ത് നിന്ന് യാത്രക്കാരെ കയറ്റുന്ന രീതി പുരാതന കാലം മുതലുണ്ടായിരുന്ന സമുദ്ര പാരമ്പര്യത്തിൽ വേരൂന്നിയതാണ് കേട്ടോ. മുൻപ് കടൽ യാത്ര പ്രശസ്തമായിരുന്ന കാലത്ത് യാത്രക്കാർക്ക് ഇടതുവശത്ത് നിന്ന് ഇറങ്ങാൻ പാകത്തിലായിരുന്നു കപ്പലുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത്. തുറമുഖങ്ങളിൽ കപ്പലുകൾ ഇടതുവശത്ത് നങ്കൂരമിടുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തിരുന്നത് കേട്ടോ. പിന്നീട് വിമാനയാത്ര വിപുലമായി തുടങ്ങിയ കാലത്ത് ഈ ഒരു സമുദ്ര പാരമ്പര്യം അവിടെയും പ്രതിഫലിച്ചു എന്ന് തന്നെ പറയാം. ഇടതുവശത്ത് നിന്ന് യാത്രക്കാരെ കയറുന്ന രീതിയിലാണ് വിമാനങ്ങളും രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത്. സമുദ്രയാത്രയും വിമാനയാത്രയും തമ്മിൽ വളരെ അന്തരമുണ്ടായിട്ടും ആ സമുദ്ര പാരമ്പര്യം വിമാനയാത്രയിലും ഒരു മാനദണ്ഡമായിട്ട് മാറി എന്ന് തന്നെ പറയാകാം. മാത്രമല്ല, ഈ ഫ്ലൈറ്റുകളിൽ ഇടതുവശം യാത്രക്കാർക്ക് കയറുന്നതിനും ഇറങ്ങുന്നതിനും വലതുവശം കേറ്ററിംഗ് സർവീസിനും മറ്റ് സേവനങ്ങൾക്കും വേണ്ടിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് വിമാനയാത്രയുടെ സേവനത്തിൽ കാര്യക്ഷമത ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. പ്രത്യേകിച്ച് വിമാനത്താവളങ്ങളിലെ ജെറ്റ് ബ്രിഡ്ജുകൾ ഇടതുവശത്ത് ബോർഡിങ്ങിന് കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് യാത്രക്കാരുടെ ക്രമാതീതമായിട്ടുള്ള ഒഴുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഡിഗോ പോലുള്ള വിമാന കമ്പനികൾ ഇടതുവശം മാത്രമല്ല വിമാനത്തിന്റെ ഇരുവശവും ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള 3-ഡോർ സിസ്റ്റം യൂസ് ചെയ്യുന്നത് പോലെയുള്ള ബദൽ ബോർഡിംഗ് തന്ത്രങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സമ്പ്രദായം വ്യാപകമായിട്ടില്ല കേട്ടോ. ജെറ്റ് ബ്രിഡ്ജുകൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് പ്രായോഗികമായിട്ടുള്ള ഒന്നല്ല. സ്റ്റെപ്പ് ഗോവണികൾ ബോർഡിങ്ങിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് കഴിയുന്ന സമയത്താണ് ഇത് കുറച്ചുകൂടി പ്രയോജനപ്രദമാകുക. ഇത്തരത്തിൽ ഇടതുവശത്ത് നിന്ന് യാത്രക്കാരെ പ്രവേശിപ്പിക്കാനായിട്ടും പുറത്തു കടക്കാനായിട്ടും അനുവദിക്കുന്നതിലൂടെ വിമാന കമ്പനിക്ക് ബോർഡിംഗ് ഇറങ്ങൽ സമയം കുറയ്ക്കാനായിട്ട് കഴിയുമെന്നും അതുമൂലം ഗ്രൗണ്ടിൽ സമയം ലാഭിക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണെങ്കിലും എന്തുകൊണ്ടാണ് ഈ വിമാനത്തിൽ കാലങ്ങളായിട്ട് ഇത്തരത്തിലുള്ള രീതി, അതായത് യാത്രക്കാർ എന്തുകൊണ്ട് ഇടതുവശത്തു കൂടി വിമാനത്തിൽ കയറുന്നു എന്നുള്ള ആ ഒരു സംശയം എല്ലാവർക്കും മാറി എന്ന് വിശ്വസിക്കുകയാണ്. ടേക്ക് എ ബ്രേക്കിലൂടെ ഇതുപോലെ ഇനിയും ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഓസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: പ്രകൃതി നമുക്കായിട്ട് കാത്തുവെച്ചിരിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങൾ പലതും അതിശയിപ്പിക്കുന്ന ഒന്നാണല്ലേ. അത് കാലാവസ്ഥയാകട്ടെ, ഭൂപ്രകൃതിയാകട്ടെ, നമ്മളെ വിസ്മയിപ്പിക്കുന്ന നിരവധി കാഴ്ചകളാണ് പ്രകൃതി കാത്തുവെച്ചിരിക്കുന്നത്. അത്തരത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന ഒരിടം ജപ്പാനിൽ പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹോക്കൈഡോ ബീച്ചാണ് ആ മനോഹരമായിട്ടുള്ള ഭൂമി. ജപ്പാനിലെ വടക്ക് ഭാഗത്തായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ബീച്ചാണ് ഹോക്കൈഡോ ബീച്ച്. കോട്ടോയിലെ ക്യോഗോമിസാക്കി മേഖലയിൽ നിന്ന് കൈകൺ കോസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബീച്ചാണ് കേട്ടോ ഇത്. ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോഗ്രാഫർ പങ്കുവച്ച ഒരു ഫോട്ടോയിലൂടെയാണ് ഈ ഒരു ബീച്ച് പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നത്. ഒരു വശത്ത് നിറഞ്ഞു കിടക്കുന്ന മഞ്ഞും മറുവശത്ത് അലറി വിളിക്കുന്ന കടലുമാണ് ആ ബീച്ചിന്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. രണ്ടിനുമിടയിലാണ് ബീച്ചിന്റെ ഫീല് നൽകുന്ന നീണ്ടു കിടക്കുന്ന മണൽ പരപ്പും. ഈ രൂപഭംഗിയാണ് ഹോക്കൈഡോ ബീച്ചിനെ പോപ്പുലർ ആക്കുന്നതും വ്യത്യസ്തമാക്കുന്നതും. സാനൻ കൈകൺ ജിയോ പാർക്കിലാണ് ഈ ഒരു ബീച്ച് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പേര് തിരയുന്ന ബീച്ചും ഹോക്കൈഡോ ബീച്ച് തന്നെയാണ്. ജനുവരി മാസമാണ് ഈ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാനായിട്ടുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും മഞ്ഞിലിരുന്നോ മണലിലൂടെ നടന്നോ കടല് കാണാനായിട്ട് സാധിക്കും. ജപ്പാനിലുമുണ്ട് ഭൂമിയിലെ സ്വർഗത്തിന്റെ ഒരു മിനിയേച്ചർ. അതിനെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത് കേട്ടോ. വിശേഷങ്ങളും അപ്�േഷൻസും ഒന്നും അവസാനിക്കുന്നില്ല. ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മൾ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നതിന്, അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന്, പ്രാർത്ഥിക്കുന്നതിന് തുടങ്ങി നിരവധി അവസരങ്ങളിൽ കൈയടിക്കാറുണ്ട്. കൈയുടെ പ്രധാനമായിട്ടും പ്രശംസയെ പ്രതിനിധീകരിക്കുന്നതാണെങ്കിലും ഇതിന് പിന്നിലെ ശാസ്ത്രീയമായിട്ടുള്ള വശം നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ടേക്ക് എ ബ്രേക്കിൽ കൂടെയുള്ളത് RJ അനാമിക. നമ്മൾ പലപ്പോഴും കൈയടിക്കാറുണ്ടെങ്കിലും അതിന്റെ റീസൺസിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് റിയാലിറ്റി. കൈകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നു എന്നതായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അങ്ങനെയല്ലെന്നാണ് ചില സ്റ്റഡീസ് പറയുന്നത് കേട്ടോ. കൈയടിക്കുന്ന സമയത്ത് കൈകൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ തോതിലുള്ള വായുവാണ് ഈ ശബ്ദത്തിന് കാരണമാകുന്നത്. ഉയർന്ന മർദ്ദത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കുപ്പി തുറക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വോയിസ് പോലെയാണ് കൈയടിക്കുമ്പോൾ ഉണ്ടാകുന്നത്. കൈപ്പത്തിയിലെ ശൂന്യമായ ഭാഗം കുപ്പിക്കകം പോലെയും തള്ളവിരലിന്റെ ഭാഗത്തെ വിടവ് കുപ്പിയുടെ അടപ്പ് പോലെയുമാണ് ഈ സമയങ്ങളിൽ പ്രവർത്തിക്കുന്നത്. പൗഡർ ടെസ്റ്റുകളിലൂടെയും എയർഫ്ലോ അനാലിസിസിലൂടെയുമാണ് കൈയടിക്കുന്ന സമയത്തുണ്ടാകുന്ന ശബ്ദത്തിന് പിന്നിലെ റീസൺ കണ്ടെത്തിയതെന്നാണ് വിദഗ്ധര് പറയുന്നത്. എയർഫ്ലോ ഉണ്ടാകുന്ന വ്യത്യാസമാണ് കൈയടിക്ക് പിന്നിൽ ഉണ്ടാകുന്ന ശബ്ദത്തിന് കാരണമെന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല കൈയടിക്കുന്ന വേഗതയും ശബ്ദവും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എത്ര വേഗത്തിൽ നമ്മൾ കൈയടിക്കുന്നുവോ അത്രയും ശബ്ദം കൂടുതൽ ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഓരോ വ്യക്തിയുടെയും കൈയടികൾ വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെയും കൈകളുടെ പ്രത്യേകത, താളം തുടങ്ങിയ ഫാക്ടേഴ്സ് ഒക്കെ കൈയടിയുടെ ശബ്ദത്തെ സ്വാധീനിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. പൊതുവെ കൈയടിക്കുന്ന സമയത്തുണ്ടാകുന്ന ശബ്ദം കൈകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്നുവെന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. എന്നാൽ ഇതിന് പിന്നിലെ മറ്റൊരു റീസണെ കുറിച്ചാണ് ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടത്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു കുട്ടി ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ശ്രീ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: അതെ, ഈ വിമാനം എന്താണ് നേരെ പോകാത്തത് എന്ന് ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുള്ളവരായിരിക്കും നമ്മൾ. എന്തുകൊണ്ടായിരിക്കും വിമാനം നേർരേഖയിലൂടെ പോകാത്തത്? ഭൂമിയുടെ ഘടന അനുസരിച്ച് നേർരേഖയിലൂടെ പോകുന്നതല്ലേ എളുപ്പം എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. എന്നാൽ അതിനും ഒരു റീസൺ ഉണ്ട് കേട്ടോ. ഭൂമിയുടെ ആകൃതി കൊണ്ട് തന്നെയാണ് വിമാനങ്ങൾ നേർരേഖയിലൂടെ സഞ്ചരിക്കാതെ വളഞ്ഞ റൂട്ട് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ഭൂമി പരന്നതല്ല, ഒരു ഗോളമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉപരിതലത്തിലെ രണ്ട് പോയിന്റുകൾക്കിടയിലൂടെയുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം ഒരു നേർരേഖയല്ല, അത് ഒരു വലിയ വൃത്താകൃതിയാണ്. ഭൂഗോളത്തെ രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് വിഭജിക്കുകയും രണ്ട് സ്ഥലങ്ങൾക്കിടയിലൂടെയുള്ള ഏറ്റവും ചെറിയ പാത തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, വടക്കേ അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് വിമാനം പറക്കുകയാണെങ്കിൽ ഗ്രേറ്റ് സർക്കിൾ റൂട്ട് പലപ്പോഴും ഗ്രീൻലാൻഡിനും വടക്കൻ അറ്റ്ലാന്റിക്കിനും മുകളിലൂടെ ആയിരിക്കും. ഈ വളഞ്ഞ പാത ഒരു ഫ്ലാറ്റ് മാപ്പിൽ ഡ്യൂറേഷൻ ഏറിയതായിട്ട് കാണപ്പെടുമെങ്കിലും യഥാർത്ഥത്തിൽ യാത്ര ചെയ്യാനായിട്ടുള്ള ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള ഒരു മാർഗമാണ് ഇത്. വിമാന കമ്പനികൾ പ്രധാനമായിട്ടും ഇന്ധനക്ഷമതയ്ക്കും സുരക്ഷയ്ക്കുമാണ് മുൻഗണന നൽകാറുള്ളത്. ഫ്ലൈറ്റ് പാതകളെയും ഇത് സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഗ്രേറ്റ് സർക്കിൾ റൂട്ടുകളിലൂടെ പറക്കുന്നതിലൂടെ യാത്രാ ദൂരം കുറയുന്നത് കൊണ്ട് തന്നെ വിമാനങ്ങൾക്ക് ഇന്ധനവും ലാഭിക്കാനായിട്ട് സാധിക്കും. പലപ്പോഴും അനുകൂലമായിട്ടുള്ള കാറ്റിനനുസരിച്ചും റൂട്ട് തീരുമാനിക്കാറുണ്ട്. സൈനിക മേഖലകള്, പ്രകൃതി ദുരന്തങ്ങള്, ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങള്, അഗ്നിപർവ്വത സ്ഫോടനങ്ങള്, നിയന്ത്രിത വ്യോമ അതിർത്തികൾ ഒഴിവാക്കുക തുടങ്ങിയ ഘടകങ്ങൾ കാരണം ചിലപ്പോൾ ഡ്യൂറേഷൻ ഏറിയ വഴിയിലൂടെ വിമാനങ്ങൾ സഞ്ചരിക്കാറുണ്ട്. ഗൂഗിൾ എർത്ത് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഏവിയേഷൻ മാപ്പുകൾ പോലുള്ള സംവിധാനത്തിലൂടെ ഈ റൂട്ടുകൾ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. അപ്പോ എന്തുകൊണ്ടാണ് വിമാനം നേരെ പോകാത്തത് എന്നുള്ള സംശയത്തിന് ആൻസർ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ടേക്ക് എ ബ്രേക്കിൽ ഇനി ഒരു ചെറിയ ബ്രേക്ക് എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഇനി ടേക്ക് എ ബ്രേക്കിൽ.

0: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
1: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
1: നിശാഗന്ധി,
2: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
0: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ടേക്ക് എ ബ്രേക്ക്.
1: അതെ, ഒരു വലിയ ട്രെയിൻ യാത്രയായാലോ, അതും 13 രാജ്യങ്ങളിലൂടെ. കേൾക്കുമ്പോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിലും അത്തരത്തിൽ ഒരു ട്രെയിൻ യാത്രയുണ്ട്. പോർച്ചുഗലിലെ ലാഗോസിൽ നിന്ന് സിംഗപ്പൂര് വരെ നീണ്ടു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും ഡ്യൂറേഷനേറിയ ട്രെയിൻ യാത്ര. 18,755 കിലോമീറ്റർ ആണ് ഈ ട്രെയിൻ യാത്രയുടെ ദൂരം എന്ന് പറയുന്നത് കേട്ടോ. ആൻഡ് ഈ ഒരു യാത്ര കംപ്ലീറ്റ് ആക്കാനായിട്ട് ഏകദേശം 21 ദിവസം വരെ എടുക്കാറുണ്ട്. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും ആശ്വാസകരമായിട്ടുള്ള ഭൂപ്രകൃതികളും 13 വ്യത്യസ്ത രാജ്യങ്ങളിലൂടെയുള്ള യാത്രയുടെ ആവേശവും അനുഭവിക്കാനായിട്ട് ഈ ഒരു യാത്ര സഞ്ചാരികൾക്ക് അവസരമൊരുക്കുന്നുണ്ട്. പോർച്ചുഗലിലെ അൽഗാർഫ് മേഖലയിലെ മനോഹരമായിട്ടുള്ള നഗരമായിട്ടുള്ള ലാഗോസിൽ നിന്നാണ് ഈ ഒരു ട്രെയിൻ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. സിംഗപ്പൂരിൽ ഇറങ്ങുന്നതിന് മുൻപായിട്ട് സ്പെയിൻ, ഫ്രാൻസ്, റഷ്യ, ചൈന, വിയറ്റ്നാം, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലൂടെ ഈ ട്രെയിൻ കടന്നു പോകാറുണ്ട്. പാരീസ്, മോസ്കോ, ബെയ്ജിംഗ്, ബാങ്കോക്ക് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലൂടെയും ട്രെയിൻ കടന്നു പോകാറുണ്ട്. മാത്രമല്ല 13 റൂട്ട് സ്റ്റോപ്പുകളും ഈ ട്രെയിനുണ്ട്. ഇത്രയും ഡ്യൂറേഷൻ ഏറിയിട്ടുള്ള ട്രെയിൻ യാത്രയ്ക്കുള്ള ചിലവ് എത്രയായിരിക്കും എന്നായിരിക്കും പലരുടെയും ചിന്ത. ചിലവ് ഏകദേശം 100,000 വരുന്നുണ്ട് കേട്ടോ. കടന്നു പോകുന്ന രാജ്യങ്ങളിലെ വിവിധ റെയിൽവേ കമ്പനികളുടെയും സംഘടനകളുടെയും സഹകരണത്തോടുകൂടിയാണ് ഈ ഒരു യാത്ര സാധ്യമായിട്ടുണ്ടായിരുന്നത്. ലാവോസിനും ചൈനയ്ക്കും ഇടയിൽ അടുത്തിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്ന റെയിൽ പാത യൂറോപ്പിനെ ഏഷ്യയുമായിട്ട് ബന്ധിപ്പിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. ലാവോസിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനായിട്ടും പോർച്ചുഗലിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള തടസ്സമില്ലാത്ത ഒരു യാത്രാ അനുഭവം പ്രദാനം ചെയ്യാനായിട്ടും ഈ ഒരു സംരംഭം ലക്ഷ്യമിടുന്നുണ്ട്. പോർച്ചുഗലിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുക എന്ന ആശയം സമീപ വർഷങ്ങളിൽ പ്രചാരം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ചൈനയിലെ കുൻമിങ്ങിനെ ലാവോസിന്റെ തലസ്ഥാന നഗരിയായുള്ള വിയറ്റ്നാമുമായിട്ട് കണക്ട് ചെയ്യുന്ന ലാവോസില് പുതിയ റെയിൽവേ ലൈൻ ഓപ്പൺ ചെയ്തതാണ് ഈ ഒരു യാത്ര സാധ്യമാക്കിയിട്ടുണ്ടായിരുന്നത്. ലണ്ടനിൽ നിന്ന് സിംഗപ്പൂർ റൂട്ടിൽ ഉണ്ടായിരുന്ന മുൻ റെക്കോർഡ് മറികടന്ന് ലോകത്തിലെ ഏറ്റവും ഡ്യൂറേഷൻ ഏറിയിട്ടുള്ള റെയിൽ യാത്ര എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് പോർച്ചുഗലിലെ ലാഗോസിൽ നിന്ന് സിംഗപ്പൂർ വരെ നീണ്ടു കിടക്കുന്ന ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ യാത്രയെ കുറിച്ചാണ് ദാ ടേക്ക് എ ബ്രേക്കിലൂടെ നമ്മൾ കേട്ടറിഞ്ഞത് കേട്ടോ. ഈ ഒരു വിശേഷത്തോടുകൂടി ഇന്നത്തെ ടേക്ക് എ ബ്രേക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ അടുത്ത ദിവസം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിശേഷങ്ങളുമായിട്ട് ടേക്ക് എ ബ്രേക്കിൽ ഞാൻ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറയിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: ഞാനിന്ന് നിശാഗന്ധിയിൽ പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും വില്ലനായി മാറുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ്, നമ്മുടെ എടുത്തുചാട്ടങ്ങൾ. ഈ രാത്രിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? പകൽ മുഴുവൻ നമ്മൾ ഓടി നടന്ന് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സ്വസ്ഥമായി ഇരുന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സമയമാണിത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, അയ്യോ ആ സമയത്ത് അങ്ങനെ പ്രതികരിക്കേണ്ടിയിരുന്നില്ല, ഒരു നിമിഷത്തെ ദേഷ്യത്തിനോ അല്ലെങ്കിൽ അമിതമായ സന്തോഷത്തിനോ പുറത്ത് നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ, പറയുന്ന ചില വാക്കുകൾ, അതൊക്കെ പിന്നീട് വലിയ സങ്കടങ്ങളായി മാറാറുണ്ട്. ഒന്നും ആലോചിക്കാതെ ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ഒരു സത്യമുണ്ട്. ആ വീഴ്ചയുടെ ആഴം എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല എന്നത്. ലൈഫിൽ പലപ്പോഴും ആ ഒരു നിമിഷത്തെ സംയമനം, അതാണ് നമ്മളെ പല വലിയ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുന്നത്. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, എടുത്തു ചാട്ടങ്ങൾ എപ്പോഴും നല്ല നല്ല. ഈ പ്രണയത്തിലും ഇതിന് വലിയൊരു റോളുണ്ട്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും നമ്മളെപ്പോഴും ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്. ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ, അല്ലെങ്കിൽ അവർ നമ്മൾ പ്രതീക്ഷിച്ച പോലെ പെരുമാറാത്തതിൻ്റെ പേരിൽ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഫോൺ കട്ട് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക, ഇനി സംസാരിക്കില്ല എന്ന് പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ നിമിഷത്തിൽ ചെയ്യും. പക്ഷേ ആ ദേഷ്യം മാറുമ്പോൾ നമ്മൾ പറഞ്ഞ വാക്കുകൾ അവരെ എത്രത്തോളം വേദനിപ്പിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയും. ബന്ധങ്ങളെന്ന് പറയുന്നത് ഒരുപാട് കാലമെടുത്ത് നമ്മൾ കെട്ടിപ്പിടിക്കുന്നതാണ്. ഒരു നിമിഷത്തെ എടുത്തുചാട്ടം കൊണ്ട് അതില്ലാതാക്കാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പ്രതികരിക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ആലോചിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിൽ പലർക്കുമുള്ളൊരു സ്വഭാവമാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വാശിയുടെ പുറത്തോ ചില തീരുമാനങ്ങൾ എടുക്കുക എന്നത്. ഒരു പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ജോലി ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ വ്യക്തമായ പ്ലാനിംഗ് ഇല്ലാതെ നമ്മുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുക, ഇതൊക്കെ ഒരാവശ്യത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്യുമ്പോൾ അവിടെ അപകടം ഉറപ്പാണ്. ധൈര്യം കാണിക്കുന്നത് നല്ലതാണ്, പക്ഷെ അത് മണ്ടത്തരമായി മാറരുത്. നമ്മളെടുക്കുന്ന ഓരോ വലിയ തീരുമാനത്തിന് മുൻപും അതിൻ്റെ രണ്ട് വശങ്ങളെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം. ഇന്ന് കാണുന്ന ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി നമ്മളെടുക്കുന്ന ഒരു തീരുമാനം നാളത്തെ നമ്മുടെ സമാധാനം ഇല്ലാതാക്കുന്ന ഒന്നാകരുത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്. നിശ്ച

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ തോക്കിൽ നിന്നും പുറത്തുപോയ വെടിയുണ്ടയും വായിൽ നിന്ന് വീണുപോയ വാക്കും ഒരുപോലെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയാറുണ്ട്. ദേഷ്യം വരുമ്പോൾ നമ്മുടെ നാവിലേക്ക് വരുന്ന വാക്കുകൾക്ക് ഒരു ഫിൽട്ടർ ഉണ്ടായില്ല. മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ സങ്കടവും അവരുടെ സാഹചര്യവും നമ്മൾ കാണില്ല. ആ ഒരൊറ്റ നിമിഷത്തെ എടുത്തുചാട്ടം കാരണം നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ അവരുടെ മനസ്സിൽ ജീവിതകാലം മുഴുവൻ ഒരു വലിയ മുറിവായി അവശേഷിക്കാം. നമുക്ക് പിന്നീട് കുറ്റബോധം തോന്നും, നമ്മൾ മാപ്പ് ചോദിച്ചെന്ന് വരാം. പക്ഷേ ആ മുറിപ്പാട് അവിടെ തന്നെ കാണും. പ്രതികരിക്കുന്നതിന് മുൻപ് ആ ഒരൊറ്റ സെക്കൻഡ് നമ്മളൊന്ന് മൗനം പാലിച്ച വലിയൊരു നഷ്ടമാണ് നമ്മൾ ഒഴിവാക്കുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ആലോചിക്കാതെയുള്ള നമ്മുടെ എടുത്തുചാട്ടങ്ങൾ പലപ്പോഴും നല്ല സൗഹൃദങ്ങളെപ്പോലും ഇല്ലാതാക്കാറുണ്ട് അല്ലേ? സൗഹൃദങ്ങൾ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ കൂട്ടുകാർക്കിടയിലും ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടേതായ ചില തെറ്റിദ്ധാരണകൾ കൊണ്ടോ നമ്മൾ പെട്ടെന്ന് അവരെ അകറ്റി നിർത്തും. എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്ന് അവരോട് ചോദിക്കാൻ പോലും നമ്മൾ തയ്യാറാകില്ല. ഈഗോ മാറ്റിവെച്ച് എന്താണ് പ്രശ്നമെന്ന് നേരിട്ട് ചോദിക്കാൻ ഒരു നിമിഷം നമ്മൾ തയ്യാറായാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പലപ്പോഴും നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ടാകാറുള്ളൂ. കേട്ടറിവുകളേക്കാൾ വലുതാണ് നമ്മൾ അനുഭവിച്ചറിഞ്ഞ ആ സുഹൃത്തിൻ്റെ സ്നേഹമെന്ന് നമ്മൾ ആ സമയത്ത് മറന്നുപോകും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, എടുത്തുചാട്ടങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് എന്താണ് ലൈഫിൽ ചെയ്യാൻ പറ്റുക? നമ്മളെല്ലാവരും മനുഷ്യരാണ്. വികാരങ്ങൾ നമ്മളെ പലപ്പോഴും കീഴടക്കും. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ശീലിക്കേണ്ട ഒന്നുണ്ട്, ക്ഷമ. എന്ത് റിയാക്ട് ചെയ്യുന്നതിന് മുൻപും ഒരു 5 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് ഒന്ന് ചിന്തിക്കുക. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം അത്യാവശ്യമാണോ എന്ന് സ്വയം ഒന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. ആ ഒരു ചെറിയ ഗ്യാപ്പിൽ നമ്മുടെ ദേഷ്യവും ആവേശവും എല്ലാം പാതി കുറഞ്ഞു കാണും. റിയാക്ട് ചെയ്യേണ്ട സമയത്ത് റിയാക്ട് ചെയ്യുക തന്നെ വേണം. പക്ഷേ അത് വൈകാരികമായ എടുത്തുചാട്ടമായിരിക്കരുത്, കൃത്യമായ തീരുമാനമായിരിക്കണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, എടുത്തുചാട്ടങ്ങൾ എപ്പോഴും നല്ലതിനല്ല എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നമുക്കൊന്ന് ചിന്തിക്കാം. മുൻപ് എപ്പോഴെങ്കിലും ആലോചിക്കാതെ നമ്മൾ ചെയ്ത കാര്യങ്ങളോർത്ത് ഇപ്പോൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ അത് അവിടെ വിട്ടേക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു. പക്ഷേ ഇനി മുന്നോട്ടുള്ള ലൈഫിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു നിമിഷം ഒന്ന് നിൽക്കുക, ചിന്തിക്കുക, എന്നിട്ട് മാത്രം മുന്നോട്ട് പോവുക. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കട്ടെ. ചിന്തിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ എന്നും നമുക്ക് കൂടുതൽ സമാധാനം നൽകും. ശരിയല്ലേ? കേൾക്കുക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഹലോ.
1: ആ എന്തിയ?
0: ഞാനിവിടെ അലക്കിക്കൊണ്ടിരിക്ക.
1: ഞാനും ഇവിടെ അലക്കിക്കൊണ്ടിരിക്ക.
0: നാളേക്ക് പാക്കലാമോ?
1: പിന്നെന്താ, കാണാലോ.
0: നമ്മ കല്യാണം പണിക്കലാമോ?
1: പിന്നെന്താ,
0: എനക്ക് അപ്പ അമ്മ ഇല്ല, ഒരു പാട്ടി മട്ടൻ തരക്ക്.
1: എനിക്ക് പിന്നെ എല്ലാരും ഉള്ളോണ്ട് സമാധാനമുണ്ട്.
2: ഇന്ന് കല്യാണത്തിക്ക് എനിക്ക്
1: സമ്മതം.
2: എന്നെ വേല?
1: അതിങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കണ വേല.
2: ഓ, അപ്പൊ പെരിയ വേല ഇല്ലേ?
1: ആ പെരുസും ചെറുതൊക്കെ എടുക്കും. അതെ, മറ്റേ അനുഗ്രഹം ഉണ്ടല്ലോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ഐശയോടൊപ്പം നടന്നു. വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാക്കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തെറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓരോ തവണ വരുമ്പോഴും പെണ്ണിന്റെ മഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ മനസ്സിലുറപ്പിച്ചു,

ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.